0: ദീപം.
1: മീൻ പിടിക്കാൻ ഇറങ്ങിയപ്പോഴാണ് വലയിലെ ചെറിയ കീറൽ അയാൾ ശ്രദ്ധിച്ചത്. ഇന്നിപ്പോൾ എങ്ങനെ പോകാമെന്ന് അയാൾ കരുതി. പിറ്റേന്നിറങ്ങിയപ്പോൾ ദ്വാരങ്ങളുടെ എണ്ണവും വലിപ്പവും കൂടി. വലിയ നഷ്ടം സംഭവിക്കില്ല, നാളെ ശരിയാക്കാം. അയാൾ അന്നും ആ വലയുമായി പോയി. പിന്നീടുള്ള ദിവസങ്ങളിലും സുഷിരങ്ങളുടെ എണ്ണം കൂടിയെങ്കിലും കുറച്ച് മീനുകളെ പിടിക്കാൻ പറ്റിയതുകൊണ്ട് അയാൾ സന്തോഷവാനായിരുന്നു. അടുത്ത ദിവസം മീൻ പിടിക്കുന്നതിനിടെ വല മുഴുവനായി കീറി. അയാൾ വെറും കൈയോടെ മടങ്ങി. അവസാന കണ്ണിയും വിച്ഛേദിക്കപ്പെടുന്നവരെ എല്ലാ ദുരന്തങ്ങളും ഒറ്റയടിക്ക് സംഭവിക്കുന്നതല്ല, പല മുന്നറിയിപ്പുകളും ലഭിക്കുന്നുണ്ടാവും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സെപ്റ്റംബർ 16 കൊല്ലവർഷം 1202 ചിങ്ങം 31 ബുധനാഴ്ച. ഇന്ന് ലോക ഓസോൺ ദിനം. ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നു. സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ UV രശ്മിയിൽ നിന്ന് ഭൂമിയിലെ ജീവജാലങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന പ്രകൃതിദത്തമായ കവചമാണ് ഓസോൺ പാളി. ക്ലോറോഫ്ലോറോ കാർബൺ തുടങ്ങിയ രാസവസ്തുക്കളുടെയും ഹാനികരമായ വാതകങ്ങളുടെയും അമിതമായ ഉപയോഗം ഈ സുരക്ഷാ കവചത്തിന് വിള്ളലുണ്ടാക്കുന്നു. 1987 ഒപ്പുവെച്ച ചരിത്രപരമായ മോൺട്രിയൽ പ്രോട്ടോകോൾ കരാറിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയായ ഈ ദിനം പ്രകൃതി സൗഹൃദ ജീവിതശൈലി പിന്തുടരാനും ഭൂമിയുടെ സുരക്ഷിതമായ ഭാവിക്കായി ഒന്നിച്ച് പ്രവർത്തിക്കാനും നമ്മെ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: மார்னிங் போஜோ.
1: Hey, hello, very good, good morning and welcome to Morning Mojo with me, RJ Sultana. Studio clock ഇൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു. ഒരു മിനിറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ അടുത്ത 10 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ കിടിലം കിടിലം അപ്ഡേറ്റ്സും ആൻഡ് ഓൾസോ ഒരുപാട് അടിപൊളി പാട്ടുമായിട്ട് ഞാനിതാ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മോർണിംഗ് ആണ്. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും ഓരോ തിരക്കുകളിലും കാര്യങ്ങളിലും ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ എൻഗേജ്ഡ് ആയാൽ മാത്രം പോരാ, ഈ ഒരു ടൈമിൽ നമുക്ക് ഒരുപാട് ഇന്നത്തെ ദിവസം എന്തെല്ലാം വിശേഷമാണ് നമ്മുടെ നാട്ടിൽ, ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് അറിയാനായിട്ട് ഇങ്ങനെ കാത്ത് കാത്തിരിക്കുകയായിരിക്കും. അപ്പൊ എന്തായാലും ഇനിയും കാത്തിരിപ്പിലോട്ട് ഞാനിങ്ങനെ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടോട് കൂടി തന്നെ ഇന്നത്തെ മോർണിംഗ് മോജോ ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു വൺസ് അഗെയിൻ ഒരു ഗുഡ് മോർണിംഗ് കൂടി പറയാൻ കേട്ടോ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കോളേജ് മിയന്നൂർ കൊല്ലം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana. Yes, ഇന്നത്തെ ദിവസത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. യെസ്, ഇന്ന് സെപ്റ്റംബർ 16 ലോക ഓസോൺ ഡേ ആണല്ലേ. സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ രശ്മികളിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ടേക്ക് എത്താണ്ടിരിക്കാനായിട്ട് നമ്മുടെ ഭൂമിയെ ഒന്നാകെ പൊതിഞ്ഞ് പിടിച്ചിരിക്കുന്ന ഒരു മാന്ത്രിക വലയമുണ്ട്. യെസ്, അതാണ് നമ്മുടെ എല്ലാമായ ഓസോൺ പാളി. നമ്മളെയൊക്കെ ഇത്രയും കാലം വളരെ സേഫായിട്ട് നിർത്തിയ ഈ ഒരു അദൃശ്യ കവചത്തിന് ഒരു പോറൽ പോലും മേൽക്കാരി നോക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി ആണല്ലേ. അപ്പോൾ പ്രകൃതിയെ സ്നേഹിച്ച് ഈ സുരക്ഷാ വലയത്തെ നമുക്ക് ഒന്നിച്ച് കാക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലൊരു അട്ടിപൊളി ദിവസമാകട്ടെ എന്ന് വിഷയതുകൊണ്ട് തന്നെ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. യു പി ഐ വഴി നടത്തുന്ന വ്യക്തിഗത ഇടപാടുകൾക്ക് യാതൊരുവിധ ചാർജുകളും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. സമാധാനവും വികസനവുമാണ് ഇന്ത്യൻ നയതന്ത്രത്തിലെ പ്രധാന അജണ്ടയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യത്ത് 15 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് 55.6% ഉയർന്നതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനായുള്ള വട്ടമേശ സമ്മേളനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. ഓസോൺ പാളിയുടെ സംരക്ഷണം ഉറപ്പാക്കുക, ഹാനികരമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യവുമായി ഇന്ന് ലോക ഓസോൺ ദിനം. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. രണ്ടാം മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തിയത് 7 wicketsന്. യു പി ഐ വഴി നടത്തുന്ന വ്യക്തിഗത ഇടപാടുകൾക്ക് തുക എത്രയായാലും യാതൊരുവിധ ചാർജുകളും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. വ്യാപാരികൾക്ക് നൽകുന്ന 2000 രൂപ വരെയുള്ള ഇടപാടുകളും ചെറുകിട വ്യാപാരികൾക്കായുള്ള സീറോ മർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ചട്ടക്കൂടിന് കീഴിൽ വരുന്ന ഇടപാടുകളും സൌജന്യമായി തുടരുമെന്നും ധനമന്ത്രാലയം അറിയിച്ചു.
1: 2000 രൂപയ്ക്ക് മുകളിലുള്ള നിർദ്ദിഷ്ട വ്യാപാര ഇടപാടുകൾക്ക് മാത്രമേ MDR ബാധകമാകൂ എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. പരിഷ്കരിച്ച യു പി ഐ MDR ചട്ടക്കൂട് അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് NPCI അറിയിച്ചു. ആകെ ശേഖരിക്കുന്ന MDRന്റെ 5% ഉപയോഗിച്ച് ചെറുകിട വ്യാപാരികൾക്കിടയിൽ UPI ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിക്കും. 2000 രൂപയ്ക്ക് മുകളിലുള്ള P2M ഇടപാടുകൾക്ക് 0.4% നാമമാത്രമായ MDR ചുമത്തും. എന്നാൽ 75,000 രൂപയോ അതിന് മുകളിലോ ഉള്ള വലിയ ഇടപാടുകൾക്ക് പരമാവധി MDR 300 രൂപയായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ന്യൂഡൽഹിയിൽ നടന്ന 18th ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നിരവധി വിഷയങ്ങൾ ചർച്ചയായതായി വിദേശകാര്യ മന്ത്രാലയം. പരസ്പര ബഹുമാനവും താൽപര്യവും സംവേദനക്ഷമതയും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമാധാനവും വികസനവുമാണ് ഇന്ത്യൻ നയതന്ത്രത്തിലെ പ്രധാന അജണ്ടയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംഘർഷങ്ങളുടെ ഈ ലോകത്ത് ഇന്ത്യയുടെ ഉയർച്ച അനിവാര്യമാണ്. ഡൽഹിയിൽ നടന്ന ഇന്ത്യൻ കൌൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദശകത്തിൽ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയിലും ശേഷിയിലുമുണ്ടായ വളർച്ച ആഗോളതലത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയതായി അദ്ദേഹം വ്യക്തമാക്കി.
2: When India advocates dialogue and diplomacy, when we stress that endless war must give way to an end to war, this is our particular way of thinking. Indian diplomacy will always have peace and development as its central agenda, not just as an idealistic goal, but as a sensible prescription for the world order to advance progress and prosperity.
0: ഇന്ത്യ US സംയുക്ത സൈനിക അഭ്യാസ പ്രകടനമായ യുദ്ധ അഭ്യാസിന്റെ 22nd പതിപ്പിന് ഉത്തരാഖണ്ഡിലെ ഔലിയിൽ തുടക്കമായി. ഇരു സേനകളും തമ്മിലുള്ള സംയുക്ത പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും പുതിയ വെല്ലുവിളികളെ നേരിടുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമാണ് ഈ സൈനിക അഭ്യാസം ലക്ഷ്യമിടുന്നത്. പർവ്വത മേഖലകളിലെ പോരാട്ടങ്ങൾക്ക് പ്രത്യേക സേനയെ സജ്ജമാക്കുക എന്നതാണ് ഈ അഭ്യാസ പ്രകടനത്തിന്റെ പ്രധാന ലക്ഷ്യം. രാജ്യത്ത് 15 വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ളവരുടെ ആകെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് ഈ വർഷം ഓഗസ്റ്റിൽ 55.6% ഉയർന്നതായി സ്ഥിതി വിവരക്കണക്ക് പദ്ധതി നിർവഹണ മന്ത്രാലയം അറിയിച്ചു. ജൂലൈയിൽ ഇത് 55.4%. മന്ത്രാലയത്തിന്റെ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയുടെ ഓഗസ്റ്റിലെ പ്രതിമാസ ബുള്ളറ്റിൻ അനുസരിച്ച് ഗ്രാമീണ മേഖലകളിലും സമാനമായ വർദ്ധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ ആകെ തൊഴിൽ പങ്കാളിത്ത നിരക്കിലും നേരിയ വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട്. സർക്കാർ ഓഫീസുകളിൽ സമ്പൂർണ്ണ ശുചിത്വ സംസ്കാരം ഉറപ്പാക്കുന്നതിനായി അടുത്ത മാസം 2 മുതൽ കേന്ദ്ര സർക്കാർ പ്രത്യേക പ്രചാരണം ആരംഭിക്കും. ഒക്ടോബർ 31 വരെ തുടരുന്ന പ്രചാരണ പരിപാടിയുടെ പുരോഗതി നിരീക്ഷിക്കുന്നതിനുള്ള വെബ് പോർട്ടൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പൌര കേന്ദ്രീകൃത പ്രവർത്തനങ്ങൾ, ഇ വേസ്റ്റ് ശേഖരണം, തരംതിരിക്കൽ, സംസ്കരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം. ജൽ സഞ്ജയ്, ജൻ ഭാഗിദാരി, ക്യാച്ച് ദി റെയിൻ ക്യാമ്പയിനുവേണ്ടി തയ്യാറാക്കിയ പ്രത്യേക ഗാനം കേന്ദ്ര ജൽശക്തി മന്ത്രാലയം പുറത്തിറക്കി. പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ ശങ്കർ മഹാദേവനാണ് ഗാനം ആലപിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ സംഘടിപ്പിക്കുമെന്ന് BJP. നാളെ മുതൽ ഒക്ടോബർ 17 വരെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുകയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായി കേരളത്തിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി റീ ഇമാജിനിംഗ് കേരളം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന വട്ടമേശ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ബജറ്റ് നിർദ്ദേശങ്ങളെ കൃത്യമായ പ്രവർത്തന പദ്ധതികളാക്കി മാറ്റുകയാണ് 18-ാം തീയതി വരെ നടക്കുന്ന സമ്മേളനത്തിന്റെ ലക്ഷ്യം. ഇന്ന് ലോക ഓസോൺ ദിനം. ഓസോൺ പാളിക്ക് ഹാനികരമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചരിത്രപ്രധാനമായ മോൺട്രിയൽ പ്രോട്ടോകോളിൽ രാജ്യങ്ങൾ ഒപ്പുവച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കുന്നത്. 1994 മുതൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയാണ് സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഭൂമിയെ തണുപ്പിക്കാൻ ആഗോള പ്രവർത്തനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛസാഗർ സുരക്ഷിത സാഗർ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ഈ മാസം 19-ന് ശുചീകരണ യജ്ഞം നടക്കും. കുടുംബശ്രീ അംഗങ്ങൾ, സ്കൌട്ട് ആന്റ് ഗൈഡ്സ്, NCC, NSS വിദ്യാർത്ഥികൾ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുക്കും. തിരുവനന്തപുരം കോവളം ബീച്ചിലും പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രചാരണത്തിന്റെ ഭാഗമായി ഓസോൺ ദിനത്തോടനുബന്ധിച്ച് ഇന്നും വിവിധ ബീച്ചുകളിൽ ശുചീകരണ പരിപാടികൾ നടക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിച്ചുകൊണ്ടുള്ള മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. വരുന്ന 2 ദിവസങ്ങളിൽ മഴ മുന്നറിയിപ്പുകൾ ഇല്ല. ശനിയാഴ്ച മുതൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പുനരാരംഭിക്കും എന്നാണ് പ്രവചനം. അതേസമയം തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും ഉണ്ട്.
0: അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഇന്നലെ രാത്രി നടന്ന 2-ാം മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ 7 വിക്കറ്റിന് തകർത്താണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്. അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ 160 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 14.5 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 163 റൺസെടുത്ത് അനായാസം ലക്ഷ്യം മറികടന്നു. 22 പന്തിൽ 57 റൺസ് നേടിയ മലയാളി താരം സഞ്ജു സാംസണാണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ. പരമ്പരയിലെ 3-ാമത്തെയും 3-ാം അവസാനത്തെയും മത്സരം നാളെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടക്കും. ഹൂതി ആക്രമണ സാധ്യത കണക്കിലെടുത്ത് സൌദി അറേബ്യയിലെ മക്ക, ജിദ്ദ, തായിഫ് എന്നിവിടങ്ങളിൽ സിവിൽ ഡിഫൻസ് വിഭാഗം അടിയന്തര മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചു. ചെങ്കടലിലെ സൌദിയുടെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ യാൻബു ഉൾപ്പെടെയുള്ള 6 നഗരങ്ങളിലും മുന്നറിയിപ്പുകൾ നൽകുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഗൾഫ് മേഖലയിൽ വാണിജ്യ കപ്പലുകളെയും നാവികരെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ചെങ്കടലിലെ സംഘർഷ സാഹചര്യത്തിലും ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു. നേപ്പാളിലെ പ്രളയബാധിത ജില്ലകളിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തതോടെ പ്രളയക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 1399 ഉയർന്നു. കാണാതായ 5170 ആളുകൾക്കായുള്ള തിരച്ചിലും രക്ഷാപ്രവർത്തനവും സംയുക്ത സുരക്ഷാസേന ഇപ്പോഴും തുടരുകയാണ്. ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്ന് ഇതുവരെ ആകെ 13,742 പേരെ രക്ഷപ്പെടുത്തിയതായി അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ ഓഗസ്റ്റ് 26-നാണ് ദുരന്തം ഉണ്ടായത്. ഗാസയിലുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ 2 കുട്ടികളും ഒരു ഹമാസ് സായുധ കമാൻഡറും ഉൾപ്പെടെ 5 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഹമാസ് വൃത്തങ്ങൾ അറിയിച്ചു. പ്രദേശത്ത് ഒരു തീവ്രവാദിയെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരുന്നു. മറ്റൊരാക്രമണത്തിൽ ഒരു കുട്ടിയടക്കം 2 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. യമുന നദിയുടെ പുനരുജ്ജീവനത്തിനായി കിഷൗ ബഹുമുഖ അണക്കെട്ട് പദ്ധതിയുടെ കരാറിൽ 6 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഒപ്പുവച്ചു. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ, ഡൽഹി എന്നിവരാണ് ഒപ്പുവച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. UPI വഴി നടത്തുന്ന വ്യക്തിഗത ഇടപാടുകൾക്ക് യാതൊരുവിധ ചാർജുകളും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. സമാധാനവും വികസനവുമാണ് ഇന്ത്യൻ നയതന്ത്രത്തിലെ പ്രധാന അജണ്ടയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യത്ത് 15 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് 55.6% ഉയർന്നതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനായുള്ള വട്ടമേശ സമ്മേളനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. ഓസോൺ പാളിയുടെ സംരക്ഷണം ഉറപ്പാക്കുക, ഹാനികരമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യവുമായി ഇന്ന് ലോക ഓസോൺ ദിനം. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. രണ്ടാം മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തിയത് 7 വിക്കറ്റിന്. വാർത്തകൾ കഴിഞ്ഞു.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
5: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
7: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
8: ഈ പറഞ്ഞത് രണ്ട് ഒരുമിച്ചായാലോ?
7: ഡിമോസ്
9: ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
7: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
9: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
10: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
11: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: morning, Mojo.
1: Yes, we are back on Morning Mojo. കൂടെയുള്ളത് ഞാനാണ്, ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു 45 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് അത്യാവശ്യം നല്ല മഴയ്ക്ക് ചാൻസ് ഉണ്ട് കേട്ടോ. കൂടെ ഇടിമിന്നലും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കുന്ന കാറ്റും വരാൻ സാധ്യതയുള്ളത് കൊണ്ട് പുറത്തിറങ്ങുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പ്രത്യേകിച്ച് ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം എന്നീ 3 ജില്ലകളിൽ മഴ മുന്നറിയിപ്പായിട്ട് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തുള്ളവർ കുറച്ചുകൂടി ഒന്ന് കെയർഫുൾ ആവണം കേട്ടോ. ഇനി തീരപ്രദേശത്ത് കാര്യം എടുക്കാനാണെങ്കിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ട് ട്രിവാൻഡ്രം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ ബീച്ചിലൊക്കെ പോകുന്നവരും തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കണം കേട്ടോ. അപ്പോൾ മഴയും കാറ്റും ഒക്കെ ആണെങ്കിലും എല്ലാവരും നല്ല സേഫ് ആൻഡ് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കും.

0: Mojo.
1: Once again, we are back on Morning Mojo with me, RJ Sultana. Studio clock ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു. 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ എഡ്യൂക്കേഷൻ സെഗ്മെന്റ് ആണ്. യെസ്, ഇപ്പോൾ നിങ്ങൾക്ക് ഈ പഠിക്കാനൊക്കെ അത്യാവശ്യം നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ പ്രായം കുറച്ച് കൂടിപ്പോയോ അല്ലെങ്കിൽ മാർക്ക് കുറവാണോ അതോ ഇനി പഴയ ടി സി എവിടെ പോയി തപ്പിയെടുക്കും എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഒരു ബെസ്റ്റ് അപ്ഡേറ്റ് ആണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി പി ജി കോഴ്സുകളിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നടക്കുകയാണ്. ഇവിടെ പ്രായപരിധിയോ മാർക്ക് മാനദണ്ഡങ്ങളോ ഒന്നും യാതൊരു പ്രശ്നവും അല്ല കേട്ടോ. പോരാതെ പ്രവേശനത്തിന് ടി സിയും നിർബന്ധമല്ല. ഈ വരുന്ന സെപ്റ്റംബർ 30 വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ടൈം കേട്ടോ. അപ്പോൾ ഇനി ക്ലാസ്സിൽ പോകാനുള്ള ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് 79 പഠന കേന്ദ്രങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങളും ഡീറ്റെയിൽസും ഒക്കെ അറിയാനായിട്ട് SGOU.AC.IN എന്ന വെബ്സൈറ്റ് നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആഗ്രഹമുള്ള അവരൊക്കെ വേഗം പോയി പഠിച്ചോളൂ. എന്തായാലും എന്ത് തിരക്കാണെങ്കിലും നമ്മുടെ പഠനത്തിൽ ഒരു തരത്തിലും അതൊന്നും ബാധിക്കാൻ പാടില്ല. അപ്പോൾ എന്നാലും വെബ്സൈറ്റ് ഒന്നും കൂടി പറയുകയാണ്, SGOU.AC.IN എന്ന വെബ്സൈറ്റ് ആണ്. ലാസ്റ്റ് ഡേ സെപ്റ്റംബർ 30 കേട്ടോ. അപ്പോൾ ഡേറ്റും കാര്യങ്ങളൊന്നും ആരും മറക്കണ്ട. ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
3: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മുതൽ അസീസയിൽ ലഭ്യമാണ്.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: பெரியபாடன்ஸ் கோல்டன் டைமண்ட்ஸ் மேனுஃபேக்சரர்ஸ் அண்ட் ஹோல்சேலர்ஸ் நெடுமங்காட் நெய்யாற்றங்கரா கொட்டாரக்கரா கருநாகப்பள்ளி
1: விஷால் ஆப்டிகல்ஸ் மிதமாய நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம் லோட்டஸ் ரோட் பிரைவேட் பஸ் ஸ்டாண்டின் சமீபம் புலமன் கொட்டாரக்கரா ஃப்ரோசன் ஃபுட்டுகൾ தேடி அலையண்டதில்ல அந்தாராஷ்ட்ர நிலவாரமுள்ள ஃப்ரோசன் ஃபுட்டுகൾ இஷ்டமுள்ளது ஜிஎம்சி ஃப்ரோசன் ஃபுட்ஸில் നിന്നും തിരഞ്ഞെടുക്കാം ജിഎംസി ഫ്രോസൻ ഫുഡ്സ് നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ് കുന്നക്കര അടൂർ റോഡ് കൊട്ടാരക്കര
2: മോർണിംഗ് ഹോജോ
3: Yes, we are back on Morning Mojo with me, RJ Sultana. Studio clock li pol samayam krithiyam 8 mani kazhinju 16 minute aayirikkanalle. Appo ee cinemayilekke nammal kaanunnathu pole drone okke parathaan aagrahikkunnavaraano ningal. Engile ningalkku idha oru kittilan opportunity ethirikkana nammude MT University il 3 maasathe oru atti pole drone certificate course aarambikkunnannatto. Course padikkunnathinoppam thanne industry internshipum kittum ennathaanu idinte ethavum valiya highlight. Ee course വിജയകരമായി പൂർത്തിയാക്കിയാൽ ഡി ജി സി എയുടെ അംഗീകാരമുള്ള സ്മോൾ ക്ലാസ് ഡ്രോൺ പൈലറ്റ് ലൈസൻസും നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ. ഇനി പ്രായത്തിന്റെ കാര്യത്തിലൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ട. 18 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള ആർക്കും ഈ ഒക്ടോബർ ബാച്ചിലേക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് SES.MGU.AC.in എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 62 82 44 85 85 എന്ന നമ്പറിലേക്ക് വിളിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റ് നമ്പറും ആരും മറക്കേണ്ട, ഒന്നും കൂടി പറയുകയാണ്, SES.MGU.AC.in എന്ന വെബ്സൈറ്റോ അല്ലെങ്കിൽ 62 82 44 85 85 എന്ന നമ്പറിലും കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്നാലും നമ്മുടെ എഡ്യൂക്കേഷൻ സെഗ്മെന്റ് ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മോർണിംഗ് മോജോയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, 8:30 മുതൽ നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷൻ സെഗ്മെന്റ് ആണ്. സോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് വിഷസും കാര്യങ്ങളും അറിയിക്കാനായി വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസും കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9 5 2 6 6 4 9 0 9 0 9 5 2 6 6 4 9 0 9 0. So keep on listening to Astraya FM 90 Nadinoppam Natarkoppam.

0: You are listening to Ashraya FM 90 Nadinuppam നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ achayansgold.in.
4: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക്. വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു.
6: ബർത്ത്ഡേ മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ ബാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റിൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana. Studio clock ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു 36 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെന്റ് ആണ്. സോ നിങ്ങൾക്ക് വിളിക്കാൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വിഷസും കാര്യങ്ങളും അറിയിച്ചുകൊണ്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0474 2919 9090. വിളിച്ച് മാത്രമല്ല വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസും കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. To the number 9526499090 9526649090. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിൽ ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വിഷസൊക്കെ പറയാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ആരാ സംസാരിക്കുന്നേ?
2: കുഞ്ഞുപിള്ള.
1: കുഞ്ഞുപിള്ള ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
2: വിശേഷം, ഞാൻ എന്തായാലും തൊഴിലുറപ്പിന് പോയപ്പോഴേ തൊഴിലുറപ്പ് ആദ്യത്തെ പാർട്ടിയുടെ ഒരു സന്തോഷത്തിൽ ജീവിക്കുവാ ഞാന്.
1: എന്താണ്? കേട്ടില്ല.
2: തൊഴിലുറപ്പിലെ ആദ്യത്തെ പാർട്ടി 1 കോടിയിലധികം ആളുകൾ യൂട്യൂബ് കേട്ട്
1: കഴിഞ്ഞിട്ട്
2: അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇന്ന്.
1: അപ്പൊ നല്ല സന്തോഷത്തിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. അതെ. ഓക്കെ, ഭക്ഷണമൊക്കെ കഴിച്ചോ? കാപ്പി കുടിച്ചു, ചായ ഒക്കെ കുടിച്ചിട്ട് ഇരിക്കാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ലിസണേഴ്സിനോട് എന്താ ഇന്ന് പറയാനുള്ളത്?
2: എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.
1: അപ്പൊ എന്തെങ്കിലും പറഞ്ഞോ.
2: ഞാൻ തൊഴിലുറപ്പിനെ കുറിച്ച് ഒരു 3 പാർട്ട് എഴുതി. അതിന്റെ ആദ്യത്തെ പാർട്ട് 1 കോടിയിലധികം ആളുകൾ കേട്ട് കഴിഞ്ഞു.
1: എങ്കിൽ ഞങ്ങളുടെ ലിസണേഴ്സോട് കേക്കട്ടെ, പാടിക്കോ.
2: അത് ഒത്തിരി സോനയുണ്ട്. അത്
1: എനിക്ക് അതിന്റെ 2-3 വരികൾ പാട്.
2: ഗണപതിക്കും സരസ്വതിക്കും കൃഷ്ണനും ക്രിസ്തുവിനും അള്ളാഹുവിനും പ്രണാമം. അങ്ങനങ്ങനങ്ങനങ്ങനെ തൊഴിലുറപ്പു ഭക്തി വന്നു നാട്ടിലുള്ള അമ്മമാർക്കും ജതിമാർക്കും തൊഴിൽ ലഭിച്ചു. ജാതിമാതാഭേദമില്ല, ആൺപെൺവ്യത്യാസമില്ല. ഏവർക്കും പണിയെടുക്കാം തൊഴിലുറപ്പിൽ. അങ്ങനങ്ങനങ്ങനങ്ങനെ തൊഴിലുറപ്പു ഭക്തി വന്നു നാട്ടിലുള്ള അമ്മമാർക്കും എത്തിമാർക്കും തൊഴിൽ ലഭിച്ചു.
1: കൊള്ളാലോ, ഇപ്പൊ ഒരു കലാകാരനുമായിട്ടാണ് ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ.
2: വലിയ കലാകാരനൊന്നും അല്ല.
1: പിന്നെ ജാതിമത ഭേദപന്യെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലല്ലേ വളരെ ഭംഗിയായിട്ട് തൊഴിലുറപ്പ് ആ ഒരു പദ്ധതിയെ ഇത്രയും ഭംഗിയായിട്ട് ഞാൻ ഇതുവരെ കേട്ടില്ല കേട്ടോ, ഇങ്ങനെ ഒരാൾ പാട്ട് പാട്ടിലൂടെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ആണല്ലേ. ഓക്കെ, അപ്പൊ ചേട്ടാ എന്താണ് പിന്നെ എന്തുകൊണ്ട് വിശേഷം? വേറെ എന്തുകൊണ്ട് വിശേഷം?
2: വിശേഷങ്ങള് പ്രത്യേകിച്ച് വിശേഷത്തിൽ ഇന്ന് ഒരു എന്താ ഓസോൺബാരി ദിനം. എല്ലാവർക്കും അത് ഭൂമി തണുക്കുന്ന ഒരു ദിവസമാണ് തോന്നുന്നു, മഴ പെയ്യോ തോന്നുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. തൊഴിലുറപ്പിലും ആശ്രയ എല്ലാവർക്കും.
1: ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് കുഞ്ഞുപിള്ള ചേട്ടനാണ്. കുഞ്ഞുപിള്ള ചേട്ടൻ തൊഴിലുറപ്പ് പദ്ധതിയെ പറ്റിയൊക്കെ നല്ല അതിമനോഹരമായിട്ട് കുറെ കവിതയൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൽ 2-3 വരികളൊക്കെ നമുക്ക് വേണ്ടിട്ട് ഇപ്പൊ സമ്മാനിച്ചല്ലേ. അതുപോലെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ ആസ്ട്രേലിയയിലുള്ള എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നിട്ടാണ് ചേട്ടൻ പോയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു നല്ലൊരു മനോഹരമായിട്ടുള്ള പാട്ട് ഈ അതിമനോഹരമായിട്ടൊരു ദിവസം തന്നെ നമുക്ക് സമ്മാനിച്ച് കുഞ്ഞുപിള്ള ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിയുള്ള എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കാൻ കേട്ടോ. ആൻഡ് ഓൾസോ നമുക്ക് ഒരുപാട് മെസ്സേജസ് ആണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈ ചേട്ടനാണ് ചേട്ടൻ അയച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ്, കൈവിട്ടു പോയേക്കാവുന്ന മനസ്സിനെ കൈയെത്തി പിടിക്കാനും കരുത്തുള്ളതാക്കാനും നാം കടന്നു വന്ന അനുഭവങ്ങളും നമ്മിലേക്ക് വന്ന മുറിവുകളും നമ്മുടെ സ്വപ്നങ്ങളും തന്നെ ധാരാളം. മനസ്സ് നമ്മുടേതാണ്, കൈവിട്ട് കളയരുത്. ശുഭദിനം നേരുന്നു സുലൈ എന്ന് പറഞ്ഞാണ് ചേട്ടൻ അയച്ചിരിക്കുന്നത്. എന്ത് മനോഹരമായിട്ടുള്ള വരികളാണല്ലേ. കാരണം നമ്മുടെ മനസ്സ് എപ്പോഴും നമ്മൾ നിൽക്കുന്നിടത്ത് നിൽക്കണമെന്നില്ല. ആ ഒരു ടൈമിൽ നമ്മൾ എത്ര മെന്റലി ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന ടൈമിലാണെങ്കിൽ പോലും നമ്മൾ കടന്നു വന്ന വഴികളും നമ്മുടെ ലൈഫിൽ സാക്രിഫൈസ് ചെയ്ത് ഇപ്പോൾ നിൽക്കുന്ന ആ കഷ്ടപ്പാടുകളെല്ലാം ആലോചിച്ചാൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സ്ട്രെങ്ത് നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് തന്നെ കിട്ടും അല്ലേ. അപ്പോൾ എല്ലാവർക്കും മുന്നോട്ട് പോകാനുള്ള ഒരു സ്ട്രെങ്ത് സ്വന്തം ലൈഫിൽ നിന്ന് തന്നെ ആർജിച്ചെടുക്കുവാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾസോ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് രാവിലെ തന്നെ അയച്ചിട്ടുള്ള സുലൈ ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കാൻ കേട്ടോ. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് റാംജി ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് ആശ്രയ, ഞാൻ റാംജി. ഇന്ന് എൻ്റെ ചെറുമകളായിട്ടുള്ള അനുപ്രിയയ്ക്കും സുൽത്താനയ്ക്കും ആശ്രയയിലെ എല്ലാ ലിസണേഴ്സിനും നല്ല ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചേട്ടൻ്റെ ചെറുമകളായിട്ടുള്ള അനുപ്രിയയ്ക്കും നമ്മുടെ ലിസണേഴ്സിനും ആൻഡ് ഓൾസോ റാംജി ചേട്ടനും നല്ലൊരു ശുഭദിനം ആശംസിക്കാൻ കേട്ടോ. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മുഹമ്മദ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഗുഡ് മോർണിംഗ് റേഡിയോ ആശ്രയ എഫ് എം. ജീവനം എത്ര തിരക്കുള്ളതാണെങ്കിലും സൗഹൃദം എപ്പോഴും കൈവിടാതിരിക്കാം. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാ പ്രിയ കൂട്ടുകാർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് പി വി മുഹമ്മദ് വടക്കേ വാവനൂർ എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയാണല്ലേ. കാരണം നമ്മുടെ ലൈഫ് എത്ര തിരക്കുള്ളതാണെങ്കിലും നമ്മുടെ ലൈഫിൽ ഉള്ള നല്ല നല്ല കൂട്ടുകാരെ എപ്പോഴും നിലനിർത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ എന്നാലും ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സേജ് അയച്ചിട്ടുള്ള മുഹമ്മദ് ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ വിഷയമാണ് കേട്ടോ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും ഇതുപോലെ വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ നിങ്ങളുടേതായ കോട്സുകളും ആൻഡ് ഓൾസോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിശ്വസം കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashray FM 90, Nadinuppam, Natarkuppam, Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana. Studio clock ലിപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു. 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്ന ടൈം ആയിരിക്കുകയാണ്. അതിന് മുന്നായി ഒരു ലിസണർ കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് വിഷസ് പറയാനായിട്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, ഓക്കെ മനു ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിട്ടിരിക്കാണല്ലേ? വീട്ടിലെല്ലാവർക്കും സുഖാണോ? എല്ലാവർക്കും സുഖാണ്. ഓക്കെ, അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചോ? രാവിലെ തന്നെ കഴിഞ്ഞില്ല. അപ്പൊ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണല്ലേ? ഓക്കെ, അപ്പൊ ഇന്നത്തെ വിശസ് ആർക്കാണ് അറിയിക്കുന്നേ? ഓക്കെ, അപ്പൊ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വിശസ്. അവരോട് എന്താ പറയാനുള്ളേ? അവർക്ക് ഹാപ്പി ആയിട്ടിരിക്കാണല്ലേ? ഓക്കെ, അപ്പൊ താങ്ക് യു ചേട്ടാ, താങ്ക് യു ഫോർ കോളിംഗ്. ഉറപ്പായിട്ട് സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ള വിശ്വസ് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് മനു ചേട്ടനാണ്. ചേട്ടന്റെ സുഹൃത്തുക്കളായിട്ടുള്ള വിഷ്ണു ചേട്ടൻ അങ്ങനെ കുറേ പേരുടെ വിശ്വസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും ചേട്ടന്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആൻഡ് ഓൾസോ നമ്മൾ ഈ ഒരു ടൈമിൽ വിളിച്ച മനു ചേട്ടനും ചേട്ടന്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ വിഷയമാണ് കേട്ടോ. ആൻഡ് ഒരുപാട് മെസ്സേജസ് ആണ് നമുക്ക് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് സുൽത്താനക്കുട്ടി, ഗുഡ് മോർണിംഗ്, ഹായ് ആശ്രിയ, ഹായ്, എല്ലാം ശരിയാകും എന്ന ഒരൊറ്റ വാക്കിന്റെ ബലത്തിലാണ് പലരും ദുഃഖം മറന്നു ചിരിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസകൾ എന്ന് പറഞ്ഞാണ് ശശികല ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയല്ലേ? കാരണം നമ്മുടെ ലൈഫിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും എല്ലാം എപ്പോഴെങ്കിലും ശരിയാകും, എല്ലാം ശരിയാകും എന്നൊരു ഒരു മുന്നിൽ നമ്മുടെ ഒരു മനസ്സിൽ നമ്മൾ പഠിപ്പിച്ച് അങ്ങനെയാണ് നമ്മൾ മുന്നേക്ക് പോകുന്നത് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ആ ഒരു പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾസോ എല്ലാവരുടെ ലൈഫിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആൻഡ് ഓൾസോ ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് അയച്ചിട്ടുള്ള ശശികല ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു മനോഹരമായിട്ടുള്ളൊരു ദിവസം ആശംസിക്കാൻ കേട്ടോ. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സുഷി ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗുഡ് മോർണിംഗ്, ഞാൻ സുഷ. ആശ്രയ ഫാമിലിക്കും ശ്രോതാക്കൾക്കും പ്രതിഭ മേഡത്തിനും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാ കാഴ്ചയും എല്ലാവർക്കും സുന്ദരമാകണമെന്നില്ല, കാണുന്നയാളുടെ മനസ്സാണ് ആ കാഴ്ചയെ സുന്ദരമാക്കുന്നത് എന്ന് പറഞ്ഞാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ സുഷി ചേച്ചിയുടെ മാഡം ആയിട്ടുള്ള പ്രതിഭ ചേച്ചിക്കും ആൻഡ് ഓൾസോ ചേച്ചിയുടെ ഫാമിലിയുള്ള എല്ലാവർക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ദിവസം ആശംസിക്കാനുണ്ട്. അപ്പോൾ ആൻഡ് ഓൾസോ ചേച്ചി പറഞ്ഞ ആ ഒരു കോട്ട് എത്ര കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ. കാരണം എല്ലാ കാഴ്ചയും എല്ലാവർക്കും അതൊരു ഭംഗിയായിട്ട് ഫീൽ ചെയ്യില്ല, എന്നാൽ കാണുന്ന ആളുകളുടെ കണ്ണിലൂടെ കാണുന്ന ആ കാഴ്ചയാണ് മനോഹരമാണോ അല്ലെങ്കിൽ അത് മോശമാണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എല്ലാ കാഴ്ചയും എല്ലാവർക്കും സുന്ദരമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആൻഡ് ഓൾസോ ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ട് അയച്ചിട്ടുള്ള സുഷി ചേച്ചിക്കും നല്ലൊരു ദിവസം ആശംസിക്കാനു കേട്ടോ. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് വത്സലാമ ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: സമയം കൊണ്ട് മാത്രം നിർമ്മിച്ചിരിക്കുന്ന ഒരു ചെറിയ യാത്രയാണ് ജീവിതം. നഷ്ടമായ ഒരു നിമിഷമെങ്കിലും വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള ഒരു ധനികനും ഈ ലോകത്തില്ല എന്ന തിരിച്ചറിവാണ് സമയം എന്ന ജീവിതം മനോഹരമാക്കുന്നത്. ഹായ് സുൽത്താന, ഹൃദയപൂർവ്വം ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞാണ് വത്സലാമ ചേച്ചി ഇങ്ങനൊരു മനോഹരമായിട്ടുള്ള ഒരു കോട്ട് അയച്ചിരിക്കുന്നത്. ശരിയാണ്, എത്ര ക്യാഷ് നമുക്കുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും നമുക്ക് ഒരിക്കലും വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത ഒന്നാണ് അത് സമയമെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരുടെയും ലൈഫിലെ സമയങ്ങളെല്ലാം തന്നെ എല്ലാവർക്കും കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾസോ ഇങ്ങനൊരു മനോഹരമായിട്ടുള്ള കോട്ട് അയച്ചിട്ടുള്ള വത്സലാമ ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു മനോഹരമായിട്ടുള്ള ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ മോർണിംഗ് മോജോയിലെ വിഷൻ സെഗ്മെന്റ് ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്ന ടൈം ആയിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് അപ്ഡേറ്റ്സും ആൻഡ് ഓൾസോ ഒരുപാട് കിടിലം പാട്ടുകളും കേൾക്കുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
4: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറിയസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറിയസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
0: ഗ്ലോറിയസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇടക്കാട്, കൊല്ലം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ ബാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റിൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: അതെ, റെഡി ആയില്ലേ?
4: എങ്ങോട്ടാ?
3: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
4: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നോ, അൽജോ വിലക്കുറവിന്റെ വിസ്മയം.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: Yes, we are back on Morning Mojo with me, RJ Sultana. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 19 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ ഇതാ നമ്മൾ വീണ്ടും ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മുടെ അപ്ഡേറ്റിലേക്ക് ഇങ്ങനെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ശബരിമലയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന ഭക്തർക്ക് ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. നമ്മുടെ കന്നിമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5 മണിക്ക് തുറക്കുകയാണ് കേട്ടോ. എന്നാൽ ഭക്തർക്കുള്ള ദർശനം നാളെ, അതായത് വ്യാഴാഴ്ച രാവിലെ 5 മണി മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ മാസം 21-ാം തീയതി രാത്രി 10 മണി വരെയാണ് ദർശനത്തിനുള്ള അവസരം ഉണ്ടാവുക. മല ചവിട്ടാൻ തയ്യാറെടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ശബരിമല ഓൺലൈൻ .org എന്ന വെബ്സൈറ്റ് വഴി നിങ്ങളുടെ വെർച്വൽ ക്യൂ സ്ലോട്ടുകൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് ഉറപ്പാക്കണം എന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ സന്നിധാനത്തിന് താമസിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഓൺലൈൻ TDB.com എന്ന സൈറ്റ് വഴി റൂമുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും വെർച്വൽ ആ ഒരു വിസിറ്റ് വെബ്സൈറ്റ് ഒന്നും കൂടി പറയുകയാണെങ്കിൽ, ശബരിമല ഓൺലൈൻ .org എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് വെർച്വൽ ക്യൂ ഒക്കെ സ്ലോട്ടുകളൊക്കെ നേരത്തെ ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും സമയത്ത് ഓടിപ്പിടിച്ച് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിലക്കുറവാണ് അൽജയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
6: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
5: ഒള്ളാം അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
6: ചർച്ച ചെയ്തത് ശരിയല്ലയോന്ന്? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും ഒട്ടാരക്കര നമ്പർ വൺ സ്ഥാപനം.
5: ആളിലോട്ട് മാറിയ പിന്നെ 2-3 നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
6: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
5: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
6: അയ്യോ, അത് ശരിയാ.
5: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
4: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ചായിട്ടാണോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
5: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
6: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
7: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
6: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
7: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
8: Morning Mojo.
9: Yes, we are back on Morning Mojo with me, RJ Sultana. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 34 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഉടനെ സ്വർണം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കായിട്ട് ഇതാ ഒരു അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കൂടിയിരിക്കുകയാണ് കേട്ടോ. ഇന്നലെ, അതായത് ചൊവ്വാഴ്ച, 1 പവൻ സ്വർണത്തിന് 240 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ 1 പവൻ സ്വർണത്തിന് പുതിയ വിലയെന്ന് പറയുന്നത് 112,320 രൂപയായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ഗ്രാം സ്വർണത്തിന് 30 രൂപയാണ് കൂടിയത്. അതായത് 1 ഗ്രാം സ്വർണം വാങ്ങാൻ ഇപ്പോൾ 14,040 രൂപ നൽകണം. അപ്പോൾ കല്യാണ ആവശ്യങ്ങൾക്കും മറ്റുമൊക്കെ ആയിട്ട് സ്വർണം വാങ്ങാൻ പോകുന്നവർ ഈ വിലമാറ്റം ഒന്ന് അറിഞ്ഞു വെക്കാനൊക്കെ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ കേട്ട് അറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: பேரேபாடன்ஸ் கோல்டன் டைமண்ட்ஸ் மேனுஃபேக்சரர்ஸ் அண்ட் ஹோல்சேலர்ஸ் நெடுமங்காட் நெய்யாற்றங்கர கொட்டாரக்கர கருநாகப்பள்ளி.
1: மாதாபிதாக்களாவுക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana. Studio clock ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 51 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് എന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. ആൻഡ് ഓൾസോ ഇന്നത്തെ ദിവസത്തെ സ്പെഷ്യാലിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, ഇന്ന് വേൾഡ് ഓസോൺ ഡേ ആണ്. ആൻഡ് നമുക്ക് ഭൂമിയെ അപകടകരമായ രശ്മികളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തുന്ന പ്രകൃതിയുടെ സ്വന്തം കുടയാണ് ഈ ഓസോൺ പാളി എന്ന് പറയുന്നത്. അപ്പോഴെന്നാലും ആ ഒരു ഓസോണിന് വിള്ളൽ വീഴാതെ നോക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി ആണല്ലോ. അപ്പൊ ഈ വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തില്ലെങ്കിലും ചുറ്റുമുള്ള പ്രകൃതിയെ ദ്രോഹിക്കാതിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രദ്ധിക്കാം അല്ലെ. അപ്പോഴെന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് നമ്മുടെ ഇന്നത്തെ ആസ്ട്രിയ FM 90 സോ നമുക്ക് എന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട ടൈം ആയിരിക്കാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് കിടിലും പാട്ടുകളും ഒരുപാട് പ്രോഗ്രാംസും ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് ഇന്നത്തെ മോർണിംഗ് മോജോ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട ടൈം ആയിരിക്കാണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ സുൽത്താന സൈനിങ് ഓഫ്.

0: യാത്രയായ എഫ്എം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ടു പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്. ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ FM 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലാണ് കേട്ടോ. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് റേഡിയോ വണ്ടിയിൽ സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അമിതവണ്ണം, പ്രമേഹം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, PCOD, ഇതിനു പിന്നിൽ ഹോർമോണുകളിലെ വ്യതിയാനങ്ങളാകാം. ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിയാനും കൃത്യമായ പരിചരണം നേടാനും കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ സെപ്റ്റംബർ 19 പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സയ്യിദ് ജാബറിന്റെ നേതൃത്വത്തിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും വിവരങ്ങൾക്കുമായി വിളിക്കാം 0474272222. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഭൂമിയെ ചുറ്റിപ്പൊതിഞ്ഞു നിൽക്കുന്ന പ്രകൃതിയുടെ സുരക്ഷാ കവചം, സൂര്യന്റെ പൊള്ളുന്ന രശ്മികളിൽ നിന്നും സകല ജീവജാലങ്ങൾക്കും തണലൊരുക്കുന്ന അദൃശ്യമായ കാവൽക്കൂടെയാണ് ഓസോൺ പാളി. വരും തലമുറയുടെ നിലനിൽപ്പിനായി ഭൂമിയെ നമുക്ക് ഏറ്റവും കരുതലോടെ സംരക്ഷിക്കാം. ഇന്ന് സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം.

0: Yes, once again, we are back on Radio 1T with me, RJ Srishant, on Astraya FM 90, Nadinopum, Natarkopum. Yes, I think that's why we are Ganapathi Ambalathinte Thottarangilathil ninnu oru nalla manushyane ingane parichayappettirikkukayanu. Dei thottarthu chetan undu, chetane onnu parichayappedam. Cheta peru enganeyanu?
1: Ente peru Sandeep ennaanu.
0: Sandeep etta veedu aduthaneyano?
1: Avide aduthanne, naduthu.
0: Okay, seri, veedil aarukkundu?
1: Veedile achan ammayo, pinne bharya, rendu makkal.
0: Ellare happy aayittu povunu?
1: Ellare happy aayittu povunu.
0: Okay, appo makkalokke endha cheyyune?
1: Makkal cheriya kuttikalaanu.
0: കൊച്ചു മക്കളാണല്ലേ?
1: അതെ അതെ അതെ.
0: ശരി ശരി. അപ്പം ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആണ്, ഇപ്പം അടൂരാണ് വർക്ക് ചെയ്യുന്നത്.
0: ഓക്കെ, അപ്പൊ ഞാൻ ചേട്ടാ വിളി സാറാകണല്ലേ?
1: അതിന്റെ ആവശ്യമില്ല.
0: ഓക്കെ സാർ, അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ചൂസ് ചെയ്യുന്നത്?
1: അത് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു, ഞാൻ പഠിക്കുന്ന സമയം തൊട്ടേയുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ അങ്ങനെ അതിന് വേണ്ടിയിട്ടായിരുന്നു പ്രിപ്പയർ ചെയ്തത് പഠിക്കുന്ന സമയം തൊട്ടേ. അങ്ങനെ ഭാഗ്യവശാൽ അങ്ങനെ ആയി.
0: എങ്ങനെയുണ്ട് ജോലി? എങ്ങനെയുണ്ട്
1: ജോലി? നിങ്ങൾക്ക് അറിയാലോ, ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഇങ്ങനെ ഏറെ നിൽക്കുകയല്ലേ. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, എന്നാലും നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന അനുഭവങ്ങളും ഉണ്ട്. അതുകൊണ്ട്
0: കമ്പാരിറ്റീവ്ലി ഇപ്പം പഴയ ഒരു സമയത്തെ അപേക്ഷിച്ച് ഇപ്പം നമ്മുടെ നാട്ടിലെ ജനങ്ങളെല്ലാവരും, പൊതുജനങ്ങൾ ഇപ്പം നിയമങ്ങൾ പാലിക്കുന്നില്ലേ?
1: ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ സർവീസിൽ കയറുന്ന സമയം തൊട്ട് ഇപ്പം വരെ നമ്മൾ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആൾക്കാർ പബ്ലിക് ഒരുപാട് ഈ റോഡ് നിയമങ്ങളെക്കുറിച്ച് ബോധവാന്മാരാണ്. അപ്പം അതിലൊരു വലിയ പങ്ക് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയാണ്. അപ്പം പല കാര്യങ്ങളും നമുക്കെതിരെ വിമർശനമായിട്ട് ഉന്നയിക്കുന്ന പല കാര്യങ്ങൾ പോലും ജനങ്ങൾക്ക് ഇടയിലേക്ക് അത് വരികയാണ്. അപ്പോൾ അത് തന്നെ അവർക്കൊരു ബോധവൽക്കരണമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്.
0: തീർച്ചയായിട്ടും. അപ്പം ഇപ്പോൾ ഈ റേഡിയോ കേട്ടുകൊണ്ട് പോകുന്ന ഒരുപാട് ഡ്രൈവേഴ്സ് ഇപ്പോൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആക്ച്വലി അവരോട് എന്താണ് സാറിന് പറയാനുള്ളത്?
1: നിയമങ്ങൾ നമുക്ക് സംരക്ഷണം നൽകാനുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമ്മളെ പല ആൾക്കാരും വിമർശിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പം നമ്മൾ സ്വയം കരുതുക, അപ്പം ഹെൽമെറ്റ് വെക്കുക അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ധരിക്കുക എന്നൊക്കെ പറയുന്നത് ഗവൺമെന്റിനെ സംബന്ധിച്ച് ഒരു വരുമാനം എന്നുള്ളതല്ല കൺസെപ്റ്റ്. ഒരാളുടെ എങ്കിൽ ഒരാളുടെ ജീവൻ രക്ഷിക്കുക അല്ലെങ്കിൽ ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ് ഈ സിസ്റ്റത്തിൻ്റെ എല്ലാം ഉദ്ദേശം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു വകുപ്പാണ് മോട്ടോർ വാഹന വകുപ്പ്. അതിലെ ഉദ്യോഗസ്ഥരാണ് ഞങ്ങളെല്ലാവരും. ഇപ്പോൾ നമ്മൾ റോഡിൽ പല ആൾക്കാരെയും കാണുമ്പോൾ ഹെൽമെറ്റ് ധരിക്കണം അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ധരിക്കണം എന്ന് പറയുന്നത് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ജനങ്ങൾ ആ ഒരു

0: കാഴ്ചപ്പാടോടുകൂടി ഇതിനെല്ലാം സമീപിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് എല്ലാവർക്കും രക്ഷിക്കാം എന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഒരു ഫൈൻ എന്നതിലുപരി സ്വന്തം ജീവന്റെ വിലയാണ് അതിനുള്ളതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും നിയമങ്ങൾ പാലിക്കും അല്ലേ?
0: തീർച്ചയായിട്ടും. നമ്മൾ 500 രൂപ ഇപ്പം ഒരു വാഹനം, ഒരു കാർ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു വാഹനം അല്ലെങ്കിൽ ഒരു കാറിന് അയാളെ സംബന്ധിച്ച് 500 രൂപ ഫൈൻ എന്ന് പറഞ്ഞൊരു വലിയ എമൗണ്ട് അല്ല. പക്ഷേ ഈ 500 രൂപ എന്നുള്ളതല്ല സീറ്റ് ബെൽറ്റ്. ഇപ്പം നമ്മൾ എന്തിനാണ് നമ്മൾ ലൈഫ് ഇൻഷുറൻസ്, സ്റ്റാർ അങ്ങനത്തെ ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്കൊരു ആപത്തുണ്ടാവുകയാണെങ്കിൽ നമുക്കതിനെ അതിനെ സർവൈവ് ചെയ്യാമെന്നുള്ളതാണല്ലോ അതിൻ്റെ ഉദ്ദേശം. അതുപോലെ തന്നെയാണ് ഹെൽമെറ്റ് എന്തിനു ധരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പം 10-20 വർഷമായിട്ട് ഹെൽമെറ്റ് ധരിക്കുന്ന ആൾക്ക് ഒരു ആക്സിഡന്റ് പോലും പറ്റില്ല. ചിലപ്പം നിർഭാഗ്യം വെച്ചാൽ ചിലപ്പം 21-ാമത്തെ വർഷമായിരിക്കും ഒരു അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് ഉണ്ടാകുക. അപ്പോൾ അതിൽ നിന്നും അയാൾക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ വലിയ മാരകമായിട്ടുള്ള പരിക്കുകളൊന്നും പറ്റാതെ രക്ഷപ്പെടാം എന്നുള്ളതാണ് ഹെൽമെറ്റ് വെക്കുന്നതുകൊണ്ടുള്ള ഉദ്ദേശം. അതുപോലെ തന്നെയാണ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ എന്താണ്, നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിൻ്റെ തൊട്ടരികിലെത്തി. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ സന്ദീപ് സാറിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറിനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രോ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമതിലുള്ളപ്പോൾ.
1: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച്
6: അൾട്ടിമേറ്റ് ഓണം ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 lakh rupees മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
3: Yes, once again we are back on Radio 1T with me RJ ശ്രീശാന്ത് on ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Yes, നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ സന്ദീപ് സാറിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറിനോട് കുറച്ച് കാര്യങ്ങളോട് ചോദിക്കാനാണ്. സാർ, അപ്പോൾ ഇപ്പോൾ ചെറുപ്പക്കാരുടെ ഒക്കെ ഒരു വലിയ കൺസേൺ ആണ് ഓൾട്രേഷനും അതുപോലെ തന്നെ ഈ മോഡിഫിക്കേഷനൊക്കെ. അതിലെന്താ സാർ പറയാനുള്ളത്?
4: ഓൾട്രേഷൻ വരുന്ന ഇപ്പോൾ വലിയൊരു വിവാദമായിട്ടൊക്കെ ഇങ്ങനെ പല ആൾക്കാരും ചർച്ച ചെയ്യുമ്പോഴും, നമ്മൾ ഒരു പരിധി വരെ ഓൾട്രേഷൻസ് നമ്മൾ ഒരു വാഹനത്തിന്റെ സ്റ്റെബിലിറ്റിയും അതിന്റെ എല്ലാ വിധത്തിലുള്ള കൺട്രോളിനെയൊക്കെ ബാധിക്കുന്ന ഒന്നായതുകൊണ്ടാണ് നിയമവും വകുപ്പും ഒക്കെ അതിനത്ര ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ജനങ്ങൾ അത് മനസ്സിലാക്കുക, ഒരു പരിധിവരെ നമ്മുടെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ നിന്നും നമ്മൾ ആഡംബരത്തേക്കാൾ ഉപരി സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ജനങ്ങൾക്ക് പറയാനുള്ള കാര്യം.
5: കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മുടെ സേഫ്റ്റി മുൻകൂട്ടി പ്രയോറിറ്റി കൊടുത്ത് മുൻപോട്ട് പോകാം അല്ലേ?
4: തീർച്ചയായിട്ടും അത് അതിനെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എടുക്കുക. അവർക്ക് ഒരു കാരണവശാലും നമ്മൾക്ക് ഈ പറഞ്ഞ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ നിങ്ങൾ നമ്മൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ നൽകുന്ന നികുതിയിൽ നിന്നോ നമ്മൾ ശമ്പളം വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ നമ്മളെല്ലാം പബ്ലിക്കിനെ സെർവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാ ഉദ്ദേശം. ആ ഒരു അതിന്റെ ഭാഗമായിട്ടാണ് റോഡിൽ നിൽക്കുകയും നിങ്ങളെ കൈ കാണിച്ച് നിർത്തിയും നിങ്ങളെ

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ ശ്രീശാന്ത് on Astraya FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിൽ എത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേരെങ്ങനെയാണ്?
1: സുരേഷ് കുമാർ.
0: സുരേഷ് ചേട്ടാ, വീട് എവിടെ തന്നെയാണോ?
1: കൈതക്കോട്.
0: കൈതക്കോട് എന്ന് പറഞ്ഞ എവിടെയാ?
1: കൈതക്കോട് പുത്തൂര്. അവിടെ നിന്ന് 6 കിലോമീറ്റർ കൈതക്കോട്.
0: പുത്തൂർ ഭാഗമാണല്ലേ. ശരി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ ഇപ്പം മോനും ഭാര്യ ഞാൻ, ഞങ്ങൾ മൂന്ന് പേര്.
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു.
1: കുഴപ്പമില്ല.
0: അപ്പം എന്താണ് ചെയ്യുന്നത്?
1: ഞാൻ വണ്ടി പിടിക്കുന്നു, ഓട്ടോ. ടാക്സി.
0: ടാക്സിയാണ്. അപ്പൊ എത്ര നാട്ടിൽ വളയം പിടിക്കാൻ തുടങ്ങിയിട്ട്?
1: ഇവിടെ ഒരു 9 വർഷമായി.
0: 9 വർഷമായി. നാട്ടിലായിരുന്നു? അപ്പൊ മുൻപ് എവിടെ?
1: ഗൾഫിലായിരുന്നു.
0: ഗൾഫിലും ഡ്രൈവർ ആയിരുന്നു?
1: അല്ലല്ല, അവിടെ ഷീറ്റ് മെറ്റലിന്റെ പണിയായിരുന്നു.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തുകൊണ്ടാണ് പ്രവാസി ചെയ്ത അവസാനിപ്പിച്ചേ?
1: പ്രവാസി ഞാൻ ചെയ്തത് കമ്പനി പണി നിർത്തി, അങ്ങനെ നാട്ടിൽ വന്ന്. പിന്നെ അവര് തിരിച്ചു വിളിച്ചില്ല. അങ്ങനെ പിന്നെ അന്ന് കൊറോണ ഒക്കെ പിന്നെ ആയതുകൊണ്ട് പിന്നെ പോയില്ല. അങ്ങനെ വണ്ടി എടുത്ത് ഇങ്ങനെ കൂടി.
0: അതിനുശേഷം വണ്ടി എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: അതെ.
0: ശരി, എങ്ങനെയുണ്ട്? ഓട്ടോ ഒക്കെ ഉണ്ടോ?
1: ഓട്ടോ തീരെ ഇല്ല.
0: ഓട്ടം കുറച്ച് കുറവാണ്.
1: കുറവാണ്.
0: എനിക്ക് തോന്നുന്നു എല്ലാ ഓട്ടോ ചേട്ടന്മാരും പറയുന്ന ഇതേ പരാതിയാണ്, ഓട്ടം പൊതുവെ എല്ലാവർക്കും കുറവാണെന്ന്. ശരിയാണോ?
1: തീർച്ചയായിട്ടും. ഓട്ടോ ഇല്ല. അങ്ങനെ ചിലപ്പോൾ 200 ഓടുന്ന ദിവസമുണ്ട്, ഒന്നും ഓടാത്ത ദിവസങ്ങളും ഉണ്ട്, ചിലപ്പോൾ 500 ഓടുന്ന ദിവസമുണ്ട്. മാക്സിമം പോയി 500. അതിൽ ഓടുന്നില്ല. ഇപ്പം
0: ഓടുന്നില്ല.
1: ഇല്ല,
0: തട്ടുകേടാണ്. ഇപ്പോൾ
1: തട്ടുകേടാ.
0: എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പേഴ്സണലി വണ്ടി ഉള്ളത് കുറച്ച് കഷ്ടമാണല്ലേ.
1: എല്ലാവർക്കും 2-വീലറും കാറും എല്ലാവരും വീട്ടിലും ഉണ്ട്. പിന്നെ ആരാ വിളിക്കുന്നത്? ഞങ്ങളുടെ ജംഗ്ഷനാണെങ്കിൽ പിന്നെ ആരും ഫോൺ ഓട്ടോ അല്ലാണ്ട് വേറെ ഓട്ടോ ഇല്ല. ഇല്ല. പിന്നെ ഈ പെൻഷൻ വരുന്ന സമയത്ത് വരെ ആൾക്കാരൊക്കെ വന്ന് പെൻഷൻ മേടിക്കാൻ വരും വലിയമാര്. പിന്നെ അവരെ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആകുന്ന അതൊക്കെ ഉള്ളു.
0: കുറച്ച് കഷ്ടമാണ് പൊതുവെ പറഞ്ഞു.
1: തീർച്ചയായിട്ടും കഷ്ടം വെച്ചാൽ കഷ്ടത്തിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. ഇപ്പം ടെസ്റ്റ് ചെയ്യുന്ന നേരം വലിയ ബുദ്ധിമുട്ടായിരിക്കും. 10-50 രൂപ ടെസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനല്ലേ.
0: റേഡിയോയിൽ ഒരുപാട് ചേട്ടന്മാരെ ഇങ്ങനെ പരിചയപ്പെടാറുണ്ട്. അപ്പൊ അവരൊക്കെ ഇതേ വിഷയമാണ് പറയുന്നത്, ഈ ടെസ്റ്റിന്റെ കാര്യവും പിന്നെ ഇതിന്റെ സ്പെയർ പാർട്സ്.
1: നേരത്തെ ഒരു ഡീസൽ ഫിൽട്ടർ നേരത്തെ 450 ഉള്ളു, ഇപ്പൊ 950 ഡീസൽ ഫിൽട്ടർ. അല്ല, അതെ, എയർ ഡീസൽ ഫിൽട്ടർ. അങ്ങനെ സ്പെയർ പാർട്സ് എല്ലാം വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നത്.
0: ശരി, അപ്പൊ ഇത് ടാക്സി ഓട്ടോയാണ് അല്ലേ?
1: ജീത്തോ.
0: ശരി, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഓട്ടോ ജീവിതം അല്ല എന്നുണ്ടെങ്കിൽ മറ്റെന്ത് ജോലി തിരഞ്ഞെടുക്കും?
1: ഓട്ടോ ജീവിതം അല്ലാതെ പിന്നെ സെയിൽസ്മാൻ. ഞാൻ നേരത്തെ നിന്ന് കടയിൽ നിന്ന് പലചരക്കട എടുക്കുന്ന ഹോൾസെയിലൊക്കെ നിന്ന് സെയിൽസ്മാനായി പണി ചെയ്തിട്ടുണ്ട്. അത് അറിയാം. അതുകൊണ്ട് ശമ്പളം വലുതാണ് കാണത്തില്ലല്ലോ. ചില കൂടി 500-600 ഡെയിലി വേജസിലേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്ത പണി, ഷീറ്റ് വണ്ടിന്റെ പണി, അങ്ങനെയുള്ള പണിയൊക്കെ ഉണ്ട്. അത് ഇവിടെ അധികം ഇല്ല. ഇല്ല, ഗൾഫിലൊക്കെ ഉള്ളു. അത് റിഫൈനറി അങ്ങനെയുള്ള അതൊക്കെയാണ് കൂടുതലും വരുന്നത്.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്താ, നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. പുത്തൂർ സ്വദേശിയായ സുരേഷ് ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Yes, once again we are back on Radio 1T with me RJ Srishant Onastraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ് അപ്പൊ എന്നാലും നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരകിലെത്തി പുത്തൂർ സ്വദേശിയായ സുരേഷ് എന്നോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ചേട്ടാ, കഴിഞ്ഞ 9-10 വർഷമായിട്ട് ഈ ഒരു ഡ്രൈവിംഗ് ഫീൽഡുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എപ്പോഴെങ്കിലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം, ഒരു എക്സ്പീരിയൻസ് ഈ ഫീൽഡ് നൽകിയിട്ടുണ്ടോ?
1: അങ്ങനെ എല്ലാ ഓർമ്മകളും കഷ്ടപ്പെടണേ ചോദിച്ചേക്കുന്നത്. നമുക്ക് തന്നെ റെസ്റ്റ് എന്ന് പറഞ്ഞ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. 10-24 വർഷം ഗൾഫ് ജീവിതം, ഒരു ദിവസം പോലും ആബ്സെന്റ് എന്ന് പറഞ്ഞ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പനി പിടിച്ചാൽ ഞാൻ സൈറ്റിൽ പോവും, അല്ലെങ്കിൽ മെഡിക്കലിൽ എടുത്ത് വീട്ടിൽ വരും. അങ്ങനെ ആബ്സെന്റ് എന്ന് പറഞ്ഞ കാര്യം ഇന്ന് വരെ ജീവിതമില്ല. ഇപ്പൊ വീട്ടിൽ വന്ന് ഈ വണ്ടി ഓടിക്കാൻ ഇറങ്ങിട്ട് പോലും ഒരു പനി വന്നാൽ പോലും ഞാൻ വീട്ടിൽ ഇരിക്കാറില്ല, വണ്ടി എടുത്ത് പുറത്തിറങ്ങും. അങ്ങനെ എന്റെ ജീവിത ശൈലി അങ്ങനെ
0: അധ്വാനിക്കുന്ന മനുഷ്യനാണ്.
1: അതെ, തീർച്ചയായും അങ്ങനെ. എനിക്ക് വീട്ടിൽ ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല,
0: ഇഷ്ടമല്ല.
1: സുഖം ഇല്ലെങ്കിലും വണ്ടി എടുത്തിട്ട് പോകും. അങ്ങനെ എന്റെ ഒരു പോളിസി അങ്ങനെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതോടെ താല്പര്യമില്ലാത്ത.
0: അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇതൊരു വലിയ എന്താണ് ലൈഫ് സ്റ്റൈൽ ആണ്, ഇങ്ങനെ നമ്മൾ എപ്പോഴും വെറുതെ ഇരിക്കത്തില്ല, എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുന്നു പറയുന്നല്ലേ?
1: അതെ, അത് എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കും. വീട്ടിൽ ഇരുന്നാലും എന്തെങ്കിലും ആയി എന്തെങ്കിലും കൃഷിപണി എന്തെങ്കിലും ചെയ്തോ, ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല എനിക്ക്.
0: അതുകൊള്ള, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പം ഇന്നത്തെ ചെറുപ്പക്കാരോട് പറയാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്ന് ഒരു ഉപദേശം എന്താ?
1: ചുമ്മാ ഇരുന്നാൽ ഇപ്പൊ നമ്മള് ഒരു ഒരു തൊഴിലല്ല മറ്റൊരു തൊഴിൽ കണ്ടെടുക്കണം, അതാണ് ചെയ്യാൻ. ചുമ്മാ വീട്ടിൽ ഇരുന്ന് ഞാൻ മടിമാരായിട്ട് വീട്ടിൽ ഇരിക്കാനേ പറ്റത്തുള്ളൂ.
0: കഷ്ടപ്പെടുക
1: കഷ്ടപ്പെട്ട് ചോദിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇത്രത്തോളം എത്തുന്നു ഞാൻ വിചാരിച്ചതല്ല, എന്റെ കഷ്ടപ്പാടുണ്ട്. കാര്യം ഞാൻ എന്റെ അച്ഛനും അമ്മയും എനിക്ക് കഷ്ടപ്പാടൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ല. ഞാൻ ചെറ്റക്കുടിയിൽ നിന്ന് വന്നതാ, അത്രയും ബുദ്ധിമുട്ട് ഞാൻ വന്നത്. പക്ഷെ എന്റെ മക്കളൊന്നും അതേപോലെ ബുദ്ധിമുട്ടുണ്ടല്ല, അത് വേറെ.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ലൈഫിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ, സക്സസ് ആവണമെങ്കിൽ കഷ്ടപ്പെടണം, അധ്വാനിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ലൈഫ് ഹാപ്പി ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റൂ കേട്ടോ. അപ്പൊ എന്തായാലും അതൊരു വലിയ അനുഭവമാണ്, ആ ഒരു വലിയ ഉപദേശമാണ് നമ്മുടെ സുരക്ഷേട്ടന് തരുന്ന കേട്ടോ. അപ്പൊ എന്തായാലും ചേട്ടാ, ഇന്ന് പരിചയപ്പെട്ടതിൽ സന്തോഷം. ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ. ഇപ്പോഴത്തെ ഓട്ടത്തിന്റെ പ്രശ്നങ്ങളൊക്കെ മാറി എന്താണ് നല്ല രീതിയിൽ ഓട്ടമൊക്കെ വരട്ടെ കേട്ടോ. നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരകിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ പരിചയപ്പെട്ടത് പുത്തൂർ കൈതക്കോട് സ്വദേശിയായ സുരേഷ് ഏട്ടനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ് അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്?
1: ബിജു.
0: ബിജു ഏട്ടാ വീടടുത്തന്നെയാണോ?
1: ബിജു മൈലം.
0: മൈലത്താണല്ലേ? ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ ഞാനും വൈഫും രണ്ട് ഒരു മോനേ ഉള്ളൂ.
0: എല്ലാരും ഹാപ്പിയായിട്ട്
1: പോകും.
0: ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്നത്?
1: ഓട്ടോറിക്ഷ
0: തൊഴിലാളി. നമ്മളെ പാവങ്ങളുടെ വണ്ടി ഇങ്ങനെ മെരുക്കി പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ശരി, എങ്ങനെയുണ്ട് ഓട്ടോ ഒക്കെ ഉണ്ടോ?
1: ഓട്ടം വളരെ മോശമാണ്. നല്ല കഴിഞ്ഞു വർഷിച്ചൊക്കെ കഴിഞ്ഞുകൂടി പോകുന്നു മാത്രമേ ഉള്ളൂ.
0: തട്ടിമുട്ടി പോകും.
1: അതെ, തട്ടിമുട്ടിയൊക്കെ പോകുന്നു.
0: എനിക്ക് തോന്നുന്നു എല്ലാ ഓട്ടോ ചേട്ടന്മാർ ഇപ്പൊ പരിചയപ്പെട്ടപ്പോഴും അവരൊക്കെ പറഞ്ഞു, മുൻപ് പരിചയപ്പെട്ടപ്പോഴും അവരൊക്കെ പറഞ്ഞത് ഇതേ സെയിം കാര്യമാണ്. എല്ലാവർക്കും കുറച്ച് പ്രശ്നമാണല്ലേ.
1: അതെ അതെ, പ്രശ്നമാണ്.
0: അതെന്തായിരിക്കും നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്?
1: എല്ലാവരും സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്നല്ലോ, അവർക്ക് എല്ലാവർക്കും വാഹനങ്ങളായി. ഇനി സൗജന്യ യാത്രകളൊക്കെ വന്ന്, സൗജന്യ യാത്രയും ഓട്ടോക്കാരെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ട്.
0: എല്ലാം കൂടെ നമുക്ക് കുറച്ച് കഷ്ടമാണ്. ഇപ്പൊ
1: കഷ്ടമാണ്, കഷ്ടമാണ്. ഓട്ടോയോട് ഇപ്പം പൊതുവെ ആൾക്കാർ താല്പര്യം കുറഞ്ഞു വരുമോ?
0: ബസ്സിൽ വാഹനമുണ്ട്.
1: വാഹനമുണ്ട്, വാഹനമുണ്ട്.
0: ശരി, അപ്പൊ എത്ര നാളായി ഓട്ടോ രംഗത്ത് ഇറങ്ങിയിട്ട്?
1: ഒരു 15 വർഷത്തോളം.
0: 15 വർഷമായി. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഓട്ടോ ജീവിതം തിരഞ്ഞെടുക്കാന്ന് തീരുമാനിച്ചത്?
1: ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ ഒരു 2 വർഷം കൊണ്ടൊക്കെ ഇത് ഫീൽഡ് വെച്ച് കുഴപ്പമായി തുടങ്ങിയത്. ഇപ്പൊ 1 വർഷം കൊണ്ട് തീരെ മോശമാണ്.
0: അന്ന്
1: നിന്നിപ്പോ മാറണം എന്നുള്ള തീരുമാനത്തിലാണല്ലേ?
0: ജോലി ഷിഫ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അന്ന് നല്ല വരുമാനം ഉള്ളതുകൊണ്ട് നമ്മൾ ആ തീരുമാനത്തിലെത്തി ഓട്ടോ ജീവിതമായിട്ട് മുൻപോട്ട് പോകാന്ന് കരുതി. പക്ഷെ ഇപ്പൊ കുറച്ച് തട്ടുകേടായതുകൊണ്ട് തന്നെ വേറെ ജോലി നോക്കേണ്ട അവസ്ഥയാണല്ലേ.
1: ഇത് മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല.
0: ശരി, അപ്പം ഈ 10-15 വർഷമായല്ലോ, അപ്പൊ എപ്പോഴെങ്കിലും മനസ്സിന് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അനുഭവം നൽകിയിട്ടുണ്ടോ ഈ ഒരു ഫീൽഡ്?
1: അല്ല, അനുഭവം എന്ന് വെച്ചാൽ ചില ഈ പ്രായമായ അമ്മമാരൊക്കെ പൈസ ഒന്നും ഇല്ലാതെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ട്.
0: ചേട്ടാ, അതൊക്കെ ജോലിയുടെ ഭാഗമാണല്ലേ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷമായിട്ട് പോകാൻ സാധിക്കട്ടെ. ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ മാറി നല്ല കാലം വരുമെന്ന പ്രതീക്ഷയിൽ മുൻപോട്ട് പോകാം അല്ലേ. നമുക്ക് പ്രതീക്ഷയല്ലേ പറ്റൂ.
1: അതെ, പറ്റും.
0: ശരി ശരി, അപ്പൊ എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം.
1: താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ പരിചയപ്പെട്ടത് മൈലം സ്വദേശിയായ ബിജു ചേട്ടനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. അമിതവണ്ണം, പ്രമേഹം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, PCOD, ഇതിനു പിന്നിൽ ഹോർമോണുകളിലെ വ്യതിയാനങ്ങളാകാം. ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിയാനും കൃത്യമായ പരിചരണം നേടാനും കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ സെപ്റ്റംബർ 19 പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സയ്യിദ് ജാബറിന്റെ നേതൃത്വത്തിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും വിവരങ്ങൾക്കുമായി വിളിക്കാം 0474272222. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ.

0: You are listening to Ashraya FM 90 Nadinuppam നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: സാഗർ ഏലിയാസ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ഹലോ, നമസ്കാരം, ഇതാരാണ്?
3: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
2: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേയിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
3: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
2: ആയിരം പറ മുത്തുണ്ടേ.
4: അനക്കെടുപ്പത് പൊന്നുണ്ട്, ആയിരം പറ മുത്തുണ്ടേ.
5: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ FM 90.
6: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി. ദ ടൈം ഈസ് 12 o'clock.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിഡ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹൈ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്. ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് അപരിചിതമായ ഒരു സുപരിചിത ശബ്ദമാണ് കേട്ടോ കൂടെയുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ തന്നെ മനസ്സിലായി കാണും ഞാൻ ആർ ജെ ഏലിക്കുട്ടിയാണ്. ഒരു ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ ബാക്ക് ഓൺ എയർ ആയിരിക്കുകയാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പ്ലേ ചെയ്ത് തരാനായിട്ട്. അപ്പോൾ എന്തായാലും സമയം ഒട്ടും വൈകിപ്പിക്കേണ്ട. അതാ 12 മണി തൊട്ട് 2 മണി സമയം വരെ ഞാനിവിടെ ഉണ്ടാവും നിങ്ങളുടെ വിശേഷങ്ങളും ഇഷ്ടപ്പെട്ട പാട്ടുകളും ഒക്കെ കേൾക്കാനായിട്ട്. അപ്പൊ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 0474291909. 0474291909. വിളിച്ചു മാത്രമല്ല വാട്സപ്പിൽ മെസ്സേജ് അയച്ചും ഇഷ്ടപ്പെട്ട പാട്ടുകൾ നമ്മളോട് ആവശ്യപ്പെടാം. അതിനായിട്ടുള്ള നമ്പർ 9522664909092669409090. എനിക്ക് എന്താണെന്നറിയില്ല, കുറച്ച് നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട് എല്ലാവരോടൊക്കെ ഒന്ന് സംസാരിക്കാനായിട്ട്. പക്ഷേ ആ ടെൻഷനൊക്കെ മാറ്റാനായിട്ട് എൻ്റെ പ്രിയപ്പെട്ട ലിസണേഴ്സ് പെട്ടെന്ന് തന്നെ എന്നെ വിളിച്ചോളൂ, നമുക്ക് സംസാരിക്കാം, വിശേഷങ്ങളൊക്കെ പറയാം എന്ന് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആ വിശേഷങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിക്കോളൂ. ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ കാസറ്റ് കഫേ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് September 16 ആണ്. നമ്മളുടെ എല്ലാവരുടെയും പ്രഭാതങ്ങളെ സുപ്രഭാതങ്ങളാക്കി മാറ്റിയിട്ടുണ്ടായിരുന്ന ഒരു ബ്യൂട്ടിഫുൾ ശബ്ദത്തിനുടമയായിട്ടുണ്ടായിരുന്ന ഒരാളുടെ ജന്മവാർഷികമാണ് ഇന്നത്തെ ഒരു ദിവസം. ആരെയാണ് ഞാനീ പറഞ്ഞു വരുന്നത് എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ എം എസ് സുബലക്ഷ്മി അമ്മയുടെ ജന്മവാർഷികമാണ് ഇന്നത്തെ ഈ ഒരു ദിവസം. സോ എന്തായാലും ഇന്ന് നമുക്ക് എം എസ് അമ്മയുടെ ആ ഒരു പാട്ടുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ആലോചിച്ച് അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള നല്ല പ്രണാമങ്ങളൊക്കെ അർപ്പിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു അമ്മ പാടിയിട്ടുള്ള കൗസല്യ സുപ്രജ രാമ എന്ന് പറയുന്ന ആ ഒരു പാട്ട് കേൾക്കാത്തവരാരും തന്നെ നമ്മുടെ ഇടയിൽ ഉണ്ടാവില്ല അല്ലേ. ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ ഒരുപാട് മോർണിംഗുകൾ അടിപൊളിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് നോക്കുവാണെങ്കിൽ കർണാടക സംഗീതത്തിന് ശാസ്ത്രീയമായിട്ടുള്ളൊരു ഗാംഭീര്യം മാത്രമല്ല, സാധാരണക്കാരുടെ ഉള്ളതൊടുന്ന ഭക്തിയുടെ ലളിത ഭാവവും കൂടിയൊക്കെ ഉണ്ടെന്ന് അമ്മ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ ഒരിക്കൽ കൂടി ഇന്നത്തെ ഈ ഒരു ദിവസം ആ ഒരു കലാകാരിയുടെ ഓർമ്മകൾക്ക് മുന്നിലെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കാസറ്റ് കഫേ ഇവിടെ ആരംഭിക്കാം. സോ സ്റ്റേ ട്യൂൺ ടു ആശ്രയ FM 90.9.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അമിതവണ്ണം, പ്രമേഹം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, PCOD, ഇതിനു പിന്നിൽ ഹോർമോണുകളിലെ വ്യതിയാനങ്ങളാകാം. ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിയാനും കൃത്യമായ പരിചരണം നേടാനും കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ September 19 പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സയ്യിദ് ജാബറിന്റെ നേതൃത്വത്തിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും വിവരങ്ങൾക്കുമായി വിളിക്കാം 0474 2722 222. ACCR മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: യാസിഡ് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: യെസ്, അങ്ങനെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആഴ്ചയിലിക്കുട്ടിയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ഇതാ 12:16 ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇഷ്ടം പോലെ പാട്ടിൽ നിന്നും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ നമ്മുടെ റേഡിയോയിലൂടെ കേൾക്കാനായിട്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0474-291-9090, 0474-291-9090.

0: 0 ഇനിയിപ്പോ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് തിരക്കിലാണെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ട പാട്ടുകൾ നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490909 65269609. അപ്പോൾ എന്തായാലും നമ്മളുടെ കൂടെ ആദ്യത്തെ ലിസ്ണർ ആദ്യത്തെ കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ,
1: ഗുഡ് ആഫ്റ്റർനൂൺ.
0: ഇത് ആരാണ്?
1: എന്റെ പേര് നവാസ്.
0: നവാസ് ചേട്ടൻ എവിടുന്നാ വിളിക്കുന്നേ?
1: ഞാൻ കടക്കൽ മങ്ങാട്.
0: കടക്കൽ മങ്ങാട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, ചേട്ടൻ എന്താ ചെയ്യുന്നേ? ഇപ്പൊ റെസ്റ്റിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും പെട്ടെന്ന് റിക്കവർ ആവട്ടെ. അപ്പൊ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? എന്തോ കൂടെ ഉണ്ട്. യെസ്, തീർച്ചയായിട്ടും കൂടെ ഉണ്ട്. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്? ബുൾബുൾ മൈനി എന്നുള്ള പാട്ടാണ് കേൾക്കേണ്ടത്. ഡെഡിക്കേഷൻ ഉണ്ടോ ഈ ഒരു പാട്ടിന് വേണ്ടിട്ട്? ഓട്ടോ ചേട്ടന്മാർക്ക് വേണ്ടിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം അല്ലേ? എല്ലാവർക്കും വേണ്ടിട്ട്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. അപ്പൊ എന്തായാലും വിളിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്. വീണ്ടും വിളിക്കാട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് നവാസ് ഏട്ടനാണ്. നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ് എന്ന ചിത്രത്തിലെ നമ്മുടെ ദാസേട്ടൻ പാടിയിരിക്കുന്ന ബുൾബുൾ മൈനെ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കാണ് കേട്ടോ. ഇളയരാജ സാറാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ഓൻ വി കുറുപ്പ് സാറിൻ്റെ വരികളാണ്. അപ്പം ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയായിരിക്കും. അപ്പം നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. പ്രിയപ്പെട്ട എല്ലാ ഓട്ടോ ചേട്ടന്മാർക്ക് വേണ്ടിയിട്ടുമാണ് നമ്മുടെ നവാസേട്ടൻ ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വളരെ സ്നേഹത്തോടുകൂടി തന്നെ നവാസേട്ടൻ ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പാട്ട് കേൾക്കാം. ഒപ്പം തന്നെ നമ്മുടെ വാട്സപ്പിലേക്കും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. അൻവർ ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹലോ, ഐ എം അൻവർ. അവിടെ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരെയും തിരക്കി എന്ന് പറഞ്ഞേക്കുന്നതും കൂടി നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തായാലും ചോദിച്ചിരിക്കുന്ന പാട്ട് മാങ്കുയിലെ പൂങ്കുയിലെ എന്ന് പറയുന്ന പാട്ട് പ്ലേ ചെയ്ത് തരാവോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് കൊളീഗ് സതീഷ് കുമാറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സതീഷ് ചേട്ടന് വേണ്ടിയിട്ട് നമ്മുടെ അൻവർ ചേട്ടൻ ചോദിച്ചിരിക്കുന്ന ആ ഒരു അട്ടിപൊളി പാട്ട് കൂടി നമുക്ക് നമ്മളുടെ സ്വന്തം കാസറ്റ് കഫേയിലൂടെ കേൾക്കാം. അപ്പോൾ ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മളുടെ കാസറ്റ് കഫേയിലൂടെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത് SBB സാറും ജാനകി അമ്മയും ചേർന്നുകൊണ്ടാണ്. ആൻഡ് ഈ പാട്ടിൻ്റെ മ്യൂസിക് ഡിറക്ടറും ഇളയരാജ സാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇളയരാജ സാറിൻ്റെ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് ആയിട്ട് നമുക്ക് കാസറ്റ് കഫേയിലൂടെ കേൾക്കാം. ഇതുപോലെ നിങ്ങളുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കണമെങ്കിൽ വിളിക്കാനും മെസ്സേജ് അയക്കാനും മറക്കണ്ട. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90.9.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: അതെ, റെഡിയായില്ലേ?
4: എങ്ങോട്ടാ?
3: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
4: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അമിതവണ്ണം, പ്രമേഹം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, PCOD, ഇതിന് പിന്നിൽ ഹോർമോണുകളിലെ വ്യതിയാനങ്ങളാകാം. ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിയാനും കൃത്യമായ പരിചരണം നേടാനും കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ September 19 പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സയ്യിദ് ജാബറിന്റെ നേതൃത്വത്തിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും വിവരങ്ങൾക്കുമായി വിളിക്കാം 0474-272-222. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: ഭൂമിയെ ചുറ്റിപ്പൊതിഞ്ഞു നിൽക്കുന്ന പ്രകൃതിയുടെ സുരക്ഷാ കവചം, സൂര്യന്റെ പൊള്ളുന്ന രശ്മികളിൽ നിന്നും സകല ജീവജാലങ്ങൾക്കും തണലൊരുക്കുന്ന അദൃശ്യമായ കാവൽ കൂടെയാണ് ഓസോൺ പാളി. വരും തലമുറയുടെ നിലനിൽപ്പിനായി ഭൂമിയെ നമുക്ക് ഏറ്റവും കരുതലോടെ സംരക്ഷിക്കാം. ഇന്ന് September 16 ലോക ഓസോൺ ദിനം.
7: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ഇടയ്ക്ക് വിരിഞ്ഞ പൂവ് എന്ന മൂവിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ദാസേട്ടൻ പാടിയിട്ടുണ്ടായിരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് നമ്മൾ നമ്മുടെ കാസറ്റ് കഫേയിലൂടെ കേട്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇഷ്ടംപോലെ പാട്ടാണ്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആഴ്ചയിലെക്കുട്ടിയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആകുമ്പോൾ നമ്മളോട് ഇഷ്ടപ്പെട്ട പാട്ട് ചോദിക്കാനായിട്ട് ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? മായ ചേച്ചി, റേഡിയോയുടെ അടുത്ത് നിന്ന് ഒരു അല്പം ഒന്ന് മാറി നിൽക്കാമോ? ഹലോ ചേച്ചി, പറയുന്നത് തിരിച്ച് ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്. ഒന്നെങ്കിൽ റേഡിയോയുടെ സൗണ്ട് ഒരു അല്പം കേൾക്കാം. ആ ഓക്കെ. മായ ചേച്ചി, എവിടുന്നാ വിളിക്കുന്നേ? ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖായി പോകുന്നു. സുഖായി പോകുന്നത് തന്നെ ഒരു വിശേഷം അല്ലേ? ഓക്കെ ബൈ ചേച്ചി, എന്ന് പറഞ്ഞോളൂ. നീ ഇത് പാട്ടാ കേൾക്കണ്ടേ? അന്ന് നമ്മൾ പോയി എന്നുള്ള പാട്ടാണ് കേൾക്കേണ്ടത്. ഇത് ആർക്കാണ് ഡെഡിക്കേഷൻ? ഓക്കെ, അമ്മമാർക്കും
1: ചേച്ചിമാർക്കും
0: മുതലാളിക്കും കൂടി വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണല്ലേ. ഓക്കെ, തീർച്ചയായിട്ടും അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. ഓക്കെ മായ ചേച്ചി, വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വീണ്ടും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ആ
1: 10 പ്രാവശ്യം
0: വിളിക്കുമ്പോഴാണോ കിട്ടിയത്? വിളിച്ചിട്ട് കിട്ടിയെന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കത് ഇനി 20 ആക്കണം, 30 ആക്കണം, അങ്ങനെ അങ്ങനെ പോണം. എന്നിട്ട് അവസാനം നമുക്ക് 100 വരെ ആക്കണം. ഓക്കെ മായ ചേച്ചി, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ കോളിംഗ്. അപ്പോൾ നമ്മളെ വിളിച്ചത് മായ ചേച്ചി ആയിരുന്നു. മായ ചേച്ചി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മിഥുനം സിനിമയിലെ അല്ലിമലർക്കാവിൽ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ഒരു പാട്ടാണ്. എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പോസിഷനാണ്. എം ജി ശ്രീകുമാർ സാറാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ഒ എൻ വി കുറുപ്പ് സാറിൻ്റെ അതിഗംഭീരമായിട്ടുള്ള വരികൾ കൂടിയാണ് ഈ ഒരു പാട്ടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. ആനന്ദൻ ചേട്ടനാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമസ്കാരം ആശ്രയ, എനിക്ക് ഈ പരിപാടിയിൽ കൂടി നഖക്ഷതം എന്ന സിനിമയിലെ കേവല മർത്യഭാഷ കേൾക്കാതെ എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈ നോട്ട്, തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം നമ്മളുടെ സ്വന്തം കാസറ്റ് കഫേയിലൂടെ. ജയചന്ദ്രൻ സാറ് പാടിയിരിക്കുന്ന ഒരു പാട്ടാണ്. ആൻഡ് ഈ ഒരു പാട്ട് നമ്മുടെ ഓൻ വി കുറുപ്പ് സാറ് തന്നെയാണ് കേട്ടോ വരികൾ എഴുതിയിട്ടുള്ളത്. ആൻഡ് മ്യൂസിക് ഇസ് ഡൺ ബൈ നമ്മുടെ ബോംബെ രവി സാർ. അപ്പോൾ നമുക്ക് ഈ രണ്ട് ട്രാക്കുകളും ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മുടെ കാസറ്റ് കഫേയിലൂടെ കേൾക്കാം. ഒപ്പം ഇതുപോലെ നിങ്ങളുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ ലൈവായിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കണമെങ്കിൽ വിളിക്കാൻ മറക്കണ്ട, മെസ്സേജ് അയക്കാൻ മടിക്കണ്ട. വിളിക്കേണ്ട നമ്പർ 0474-291-9090-0474-291-9090. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490-9059-26-649-090. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
5: പെരെ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട് നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
6: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
7: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
6: ഒള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
7: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
6: മാളിലോട്ട് മാറിയ പിന്നെ 2-3 നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
7: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
6: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
7: അയ്യോ, അത് ശരിയാ.
6: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
8: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമിക്കോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. യുപിഐ വഴിയുള്ള ഏതു തുകയുടെ വ്യക്തിഗത ഇടപാടുകൾക്കും ഒരുവിധ ചാർജും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. നിക്ഷേപ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുന്നതിന് സരൽ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓസോൺ പാളിയുടെ നിലനിൽപ്പ് മനുഷ്യരാശിക്കും കാലാവസ്ഥാ സുസ്ഥിരതയ്ക്കും അനിവാര്യമെന്ന് ലോക ഓസോൺ ദിനത്തിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. ഒരു മാസം നീളുന്ന സ്വച്ഛതാ ഹി സേവാ ശുചീകരണ ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കം. ആഗോള വളർച്ചയ്ക്ക് കരുത്തു പകരാൻ ഇന്ത്യയ്ക്ക് ശേഷിയുണ്ടെന്ന് അന്താരാഷ്ട്ര നാണയനിധി. വാർത്തകൾ വിശദമായി. സെമിക്കോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. സെമി കണ്ടക്ടർ മേഖലയിൽ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്നവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിലൂടെ സംയോജിത പ്രവർത്തനവും ശേഷി വർധനയും ഉറപ്പുവരുത്തുകയാണ് 3 ദിവസത്തെ മേളയുടെ ലക്ഷ്യം. 600-ലധികം പ്രദർശകരും 300-ഓളം അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. സ്റ്റാർട്ടപ്പുകൾക്കായി പ്രത്യേക പവലിയനും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷനും ഇലക്ട്രോണിക്സ് ആന്റ് ഐടി മന്ത്രാലയവും സംയോജിച്ച് സംഘടിപ്പിക്കുന്ന സെമിക്കോൺ ഇന്ത്യ പ്രദർശനമേളയുടെ 5ാം പതിപ്പാണിത്. യുപിഐ വഴി നടത്തുന്ന ഏതു തുകയുടെ വ്യക്തിഗത ഇടപാടുകൾക്കും ഒരുവിധ ചാർജും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. വ്യാപാരികൾക്ക് നൽകുന്ന 2,000 രൂപ വരെയുള്ള ഇടപാടുകളും ചെറുകിട വ്യാപാരികൾക്കായുള്ള 0% ഡിസ്കൌണ്ട് റേറ്റ് ഇടപാടുകളും സൌജന്യമായി തുടരുമെന്നും ധനമന്ത്രാലയം അറിയിച്ചു. 2,000 രൂപയ്ക്ക് മുകളിലുള്ള നിർദ്ദിഷ്ട വ്യാപാര ഇടപാടുകൾക്ക് മാത്രമേ MDR ബാധകമാകൂ. MDR എന്നത് സർക്കാരോ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയോ പിരിക്കുന്ന തുകയല്ലെന്നും യുപിഐ സംവിധാനത്തിന്റെ പ്രവർത്തനത്തിനും വികാസനത്തിനും മായി ബാങ്കുകൾക്കും പേയ്മെന്റ് ആപ്പ് സേവനദാതാക്കൾക്കുമാണ് ഇത് വീതിച്ചു നൽകുന്നതെന്നും ധനമന്ത്രാലയം വ്യക്തമാക്കി. പരിഷ്കരിച്ച യുപിഐ MDR ചട്ടക്കൂട് അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് NPCI അറിയിച്ചു. കേരളത്തിലേക്കുള്ള നിക്ഷേപങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന സരൽ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. നിക്ഷേപക നടപടിക്രമങ്ങൾ ഏകോപിപ്പിച്ച് ലളിതവൽക്കരിക്കുകയാണ് പുതിയ നിയമം ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വൈദ്യുതി വാങ്ങുന്നതിനായി 8 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടതായും സോളാർ വൈദ്യുതി സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ബാറ്ററി സ്റ്റോറേജ് സംവിധാനം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. 30 രൂപ യൂണിറ്റിന് നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
1: NTPC ആയിട്ട് ചർച്ച നടത്തി, NCPL ആയിട്ട് ചർച്ച നടത്തി, ഹിമാചൽ ഗവൺമെന്റ്, രാജസ്ഥാൻ ഗവൺമെന്റ്, കർണാടക ഗവൺമെന്റ് ചർച്ച നടത്തി. 10 രൂപയ്ക്ക് മീതെ പോകാൻ പാടില്ലെന്ന് റെഗുലേറ്ററി കമ്മീഷന്റെ സീലിംഗ് കൂടി നമുക്കുണ്ട്. അതിന്റെ മീതെ ഗവൺമെന്റിന് തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പൊ അതിൽ താഴെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പവർകട്ട് കുറച്ചു കൊണ്ടുവരികയാണ്. നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണമായ കൺട്രോളിലേക്ക് എത്താൻ പറ്റും. 1 ഒക്ടോബർ അടുത്ത മൺസൂൺ ആരംഭിക്കുന്നത് വരെയുള്ള ഒരു പ്ലാൻ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ലോങ് ടേം പ്ലാനും ഉണ്ട്. പുതുക്കിയ ഒരു പവർ പോളിസി, ഒരു വൈദ്യുതി നയം തന്നെ നമ്മൾ പ്രഖ്യാപിക്കും.
0: സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കമാകും. പൊതുവിടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് 17 ഒക്ടോബർ വരെയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛഭാരതം വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി 2017 മുതലാണ് രാജ്യത്ത് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വരുന്നത്. ഗാന്ധി ജയന്തി ദിനമായ 2 ഒക്ടോബർ ഇതിന്റെ ഭാഗമായി പ്രത്യേക പരിപാടികളും നടക്കും. ഏക് പേട് മാക്കേ നാം സംരംഭത്തിന്റെ ഭാഗമായ വൃക്ഷത്തൈ നടിയിലും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കും. സർക്കാർ ഓഫീസുകളിൽ സമ്പൂർണ്ണ ശുചിത്വ സംസ്കാരം ഉറപ്പാക്കുന്നതിനായി 2 ഒക്ടോബർ കേന്ദ്ര സർക്കാർ പ്രത്യേക ക്യാമ്പയിൻ ആരംഭിക്കും. 31 ഒക്ടോബർ തുടരുന്ന ശുചീകരണ പരിപാടിയുടെ പുരോഗതി നിരീക്ഷിക്കുന്നതിനുള്ള വെബ് പോർട്ടൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യും. സ്വച്ഛസാഗർ സുരക്ഷിത സാഗർ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ചിൽ ഈ മാസം 19 ശുചീകരണ യജ്ഞം നടക്കും. തിരുവനന്തപുരം കോവളം ബീച്ചിലും ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓസോൺ ദിനത്തോടനുബന്ധിച്ച് ഇന്നും വിവിധ ബീച്ചുകളിൽ ശുചീകരണ പരിപാടികൾ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി BJP രാജ്യമെമ്പാടും നാളെ മുതൽ ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ സംഘടിപ്പിക്കും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ ഇതിന്റെ ഭാഗമായി നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഓസോൺ പാളിയുടെ നിലനിൽപ്പ് മനുഷ്യരാശിക്കും ജൈവ വൈവിധ്യത്തിനും കാലാവസ്ഥാ സുസ്ഥിരതയ്ക്കും അനിവാര്യമെന്ന് കേന്ദ്ര പരിസ്ഥിതി സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. വരും തലമുറയ്ക്കായി സുരക്ഷിതമായ ഭാവി പടുത്തുയർത്താൻ നിത്യജീവിതത്തിൽ പ്രകൃതി സൌഹൃദ ശീലങ്ങൾ വളർത്തിയെടുക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഓസോൺ പാളിയുടെ സംരക്ഷണം വീടുകളിൽ നിന്നാണ് ആരംഭിക്കേണ്ടതെന്നും ലോക ഓസോൺ ദിനത്തിൽ മന്ത്രി ഓർമ്മപ്പെടുത്തി. ഓസോൺ പാളിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രധാനമായ മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആഘോഷിക്കുന്നത്. കരകൌശല വിദഗ്ധർക്ക് പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പിഎം വിശ്വകർമ്മ പദ്ധതി നാളെ 3 വർഷം പൂർത്തിയാക്കും. 2027-28 കാലയളവ് വരെ 13,000 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ 18 പരമ്പരാഗത മേഖലകൾക്കാണ് സഹായം നൽകി വരുന്നത്. വിശദാംശങ്ങളിലേക്ക്.
3: കരകൌശല വസ്തുക്കളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് പുറമെ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണി സാധ്യത ഉറപ്പുവരുത്താനും പിഎം വിശ്വകർമ്മ പദ്ധതി ലക്ഷ്യമിടുന്നു. സ്റ്റൈപ്പൻഡോടുകൂടിയ നൈപുണ്യ വികസനം, 3 ലക്ഷം രൂപ വരെ വായ്പാ സഹായം, ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 15,000 രൂപ വരെ സാമ്പത്തിക സഹായം എന്നിവയും പദ്ധതിയിലൂടെ നൽകിവരുന്നു. 30 ലക്ഷത്തിലധികം ഗുണഭോക്താക്കളാണ് പിഎം വിശ്വകർമ്മ പദ്ധതിയിൽ ഇതിനകം രജിസ്റ്റർ ചെയ്തത്. ഗുണഭോക്താക്കൾക്ക് പിഎം വിശ്വകർമ്മ സർട്ടിഫിക്കറ്റും ഐഡി കാർഡും ഇതിന്റെ ഭാഗമായി നൽകുന്നുണ്ട്. മരപ്പണി, സ്വർണ്ണപ്പണി തുടങ്ങിയ 18 പരമ്പരാഗത തൊഴിൽ വിഭാഗങ്ങളിലുൾപ്പെട്ട 18 മുകളിൽ പ്രായമുള്ളവർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ റിപ്പോർട്ടർ ചാനലിന്റെ കൊച്ചിയിലെ ഓഫീസിലടക്കം വ്യാപക പരിശോധനയുമായി പ്രത്യേക അന്വേഷണ സംഘം. ചാനൽ ന്യൂസ് റൂമിലുൾപ്പെടെ നടത്തിയ പരിശോധനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. നിയമപരമായ അന്വേഷണത്തിന്റെ ഭാഗമായാണ് റെയ്ഡ് നടന്നതെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താ പ്രക്ഷേപണം തടസ്സപ്പെടുത്തിയ പോലീസിന്റെ നടപടി പ്രതിഷേധാർഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതികരിച്ചു. ആഗോള വളർച്ചയ്ക്ക് കരുത്തുപകരാൻ ഇന്ത്യയ്ക്ക് ശേഷിയുണ്ടെന്ന് അന്താരാഷ്ട്ര നാണയനിധി. ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക അടിത്തറ, ഊർജ്ജസ്വലമായ സ്വകാര്യ മേഖല, വർദ്ധിച്ചുവരുന്ന സാങ്കേതിക ശേഷി എന്നിവ വളർച്ചയ്ക്ക് പിന്തുണയേകുമെന്നും IMF വ്യക്തമാക്കി. ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥ എന്നതിനൊപ്പം അന്താരാഷ്ട്ര സാമ്പത്തിക വികസനത്തിന് വലിയ തോതിൽ സംഭാവന നൽകുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യയെന്നും IMF ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ നൈജൽ ക്ലാർക്ക് പറഞ്ഞു. ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്തി ന്യൂസിലൻഡ് പാർലമെന്റ്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാരം ശക്തിപ്പെടുത്തുന്നതിനും തീരുവകളിൽ സാരമായ കുറവ് വരുത്തുന്നതിനും ഇത് സഹായിക്കും. പ്രതിപക്ഷ അംഗങ്ങളുടെ അടക്കം പിന്തുണയോടെയാണ് നിയമം പാസാക്കിയത്. കയറ്റുമതിക്കാർക്ക് ഇതിന്റെ പ്രയോജനം ഉടൻ ലഭിക്കുമെന്നും വ്യാപാര കരാർ ഈ വർഷം തന്നെ നടപ്പാക്കുമെന്നും ന്യൂസിലൻഡ് വാണിജ്യമന്ത്രി ടോസ് മക്ലേ പറഞ്ഞു. എല്ലാ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും ന്യൂസിലൻഡ് വിപണിയിൽ തീരുവാരഹിത പ്രവേശനം സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ സാധ്യമാകും. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഭൂട്ടാനിലെത്തും. ഭൂട്ടാൻ രാജാവ്, പ്രധാനമന്ത്രി, വിദേശകാര്യമന്ത്രി എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. രാജ്യത്ത് 15 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് ഈ വർഷം ഓഗസ്റ്റിൽ 55.6% ഉയർന്നതായി സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. മുൻമാസം ഇത് 55.4%. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്കിലും നേരിയ വർധനയുണ്ടായിട്ടുണ്ട്. മക്കയ്ക്ക് സമീപം ഹൂതി വിമതർ വിക്ഷേപിച്ച ഡ്രോൺ സൌദി വ്യോമ പ്രതിരോധ സേന വെടിവച്ചിട്ടു. 2017 ശേഷം മക്കയ്ക്ക് നേരെ ഹൂതികൾ നടത്തുന്ന രണ്ടാമത്തെ ആക്രമണ ശ്രമമാണിത്. അതേസമയം മക്കയെ ലക്ഷ്യം വച്ചായിരുന്നില്ല ആക്രമണമെന്ന് ഹൂതികൾ വ്യക്തമാക്കി. ആശാവർക്കർമാരുടെ പ്രതിമാസ ഇൻസെന്റീവ് 3,000 രൂപയിൽ നിന്ന് 6,000 രൂപയായി ഉയർത്തി ഡൽഹി സർക്കാർ. മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ഇതിനു പുറമെ ഡൽഹിയിലെ കോളേജുകളിലും സർവകലാശാലകളിലും പഠിക്കുന്ന 10,000 വിദ്യാർത്ഥികൾക്കായി പുതിയ ഹോസ്റ്റലുകൾ നിർമ്മിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് വൈകിട്ട് 11:30 വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമിക്കോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. UPI വഴിയുള്ള ഏതു തുകയുടെ വ്യക്തിഗത ഇടപാടുകൾക്കും ഒരുവിധ ചാർജും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. നിക്ഷേപ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുന്നതിന് സരൾ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓസോൺ പാളിയുടെ നിലനിൽപ്പ് മനുഷ്യരാശിക്കും കാലാവസ്ഥാ സുസ്ഥിരതയ്ക്കും അനിവാര്യമെന്ന് ലോക ഓസോൺ ദിനത്തിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. ഒരു മാസം നീളുന്ന സ്വച്ഛതാ ഹി സേവാ ശുചീകരണ ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കം. ആഗോള വളർച്ചയ്ക്ക് കരുത്തുപകരാൻ ഇന്ത്യയ്ക്ക് ശേഷിയുണ്ടെന്ന് അന്താരാഷ്ട്ര നാണയനിധി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
4: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിത് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: 0474-291-9004-04-2919-09-0. അതുപോലെ തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യാം. അതിനായിട്ടുള്ള നമ്പർ 9526490909-05-26690-09. അപ്പോൾ ഒരു കാര്യം എനിക്ക് റിമൈൻഡ് ചെയ്യാനായിട്ടുണ്ട്, നമ്മുടെ കാസറ്റ് കഫേയിലൂടെ പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യുന്ന ലിസണേഴ്സിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കാറുണ്ട്. ആ ഒരു വിന്നറിനെ നമ്മൾ വീക്കെൻഡിലാണ് അനൗൺസ് ചെയ്യാറുള്ളത്. അവർക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ജയം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ആരും മടിക്കണ്ട, പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ, പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്തോളൂ. അങ്ങനെ നമ്മുടെ വാട്സപ്പിലേക്ക് കുറച്ചധികം മെസ്സേജുകൾ എത്തിയിട്ടുണ്ട്. നമുക്ക് ഡിബിൻ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ആശ്രയ, എനിക്ക് കാതലർ ദിനം എന്ന സിനിമയിലെ കാതൽ എന്നും തീർവെഴുതി എന്ന പാട്ട് വെച്ച് തരുമോ? ആശ്രയുടെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഡിബിൻ ചേട്ടൻ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണ്. SBB സാറ് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. സ്വർണലത മാമും ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. AR റഹ്മാൻ സാറിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോമ്പോസിഷൻ കൂടിയാണ് കേട്ടോ. ഒപ്പം നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എൻ്റെ എല്ലാം എല്ലാം അല്ലേ എന്ന് പറയുന്ന പാട്ട് വെച്ച് തരാമോ എന്നാണ്. നമ്മുടെ സ്വാതി ചേച്ചിയാണ് മാറനാട് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് കൂടി നമുക്ക് കേൾക്കാം നമ്മളുടെ കാസറ്റ് കഫേയിലൂടെ. വിദ്യാജി മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. മീശമാധവൻ സിനിമയിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പാട്ടാണ്. ഗിരീഷ് പുത്തൻശ്ശേരി സാറ് വരികൾ എഴുതിയിട്ടുള്ള പാട്ടാണ്. അപ്പോൾ ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് ആയിട്ട് നമുക്ക് കേൾക്കാം. അപ്പോൾ വിളിക്കാൻ മറക്കണ്ട, മെസ്സേജ് അയക്കാൻ മടിക്കേണ്ട. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കൂടിയുള്ളത് ഞാൻ ആർജി എലിക്കുട്ടിയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ കൂടി ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ, ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: സാന്ദ്രയാണ്.
0: സാന്ദ്രക്കുട്ടി എവിടുന്നാ വിളിക്കുന്നേ? ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വീട്ടില്? ഇങ്ങനെ ഇങ്ങനെ പോകുന്നു. എത്രയാ പഠിക്കുന്നേ? പ്ലസ് വണ്ണിലാണോ പഠിക്കുന്നേ? ഓക്കെ, ഏത് സ്ട്രീമാ എടുത്തിട്ടുള്ളത്? ഏത് സ്ട്രീമാണ് എടുത്തിരിക്കുന്നത്? ഹലോ, കൊമേഴ്സ് ആണോ? ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? ഓക്കെ, സാന്ദ്രക്കുട്ടിക്ക് നീ ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ഞാനൊരു പാട്ട് പാടട്ടെ?
0: ഓ, പാടിക്കോളൂ. ഓ അടിപൊളി. ഈ പാട്ട് ആരാ പഠിപ്പിച്ചത്? കേട്ട് പഠിച്ചതാണല്ലേ. ഓക്കെ, അപ്പൊ ചേട്ടനും ചേച്ചിയൊക്കെ ഇപ്പൊ അടുത്തുണ്ടോ? അടുത്തുണ്ടോന്ന്? അടുത്തൊന്നും ഇല്ല. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? മണിമുറ്റത്ത് ആവണി പന്തൽ പാട്ടാണ് കേൾക്കേണ്ടത് അല്ലെ? ആർക്ക് വേണ്ടിട്ട ഡെഡിക്കേഷൻ? ഹലോ, ഓക്കെ, എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പാട്ട് പാടി തന്നാൽ അതിലും സന്തോഷം കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. വീണ്ടും വിളിക്കുക. നമ്മളെ വിളിച്ചത് സാന്ദ്രക്കുട്ടിയാണ്. പ്ലസ് വണ്ണിലാ പഠിക്കുന്നതെന്ന് പറഞ്ഞു, അത് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ എന്തായാലും ചേട്ടൻ ചേച്ചിയും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് വിളിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡ്രീംസ് എന്ന മൂവിയിലെ മണിമുറ്റത്ത് ആവണി പന്തൽ എന്ന് പറയുന്ന പാട്ടാണ്. നമ്മുടെ ദാസേടനും സുജാത ചേച്ചിയും ചേർന്ന് പാടിയിരിക്കുന്ന ഒരു പാട്ടാണ്. ഗിരീഷ് പുത്തഞ്ചേരി സാറാണ് വരികൾ എഴുതിയിട്ടുള്ളത്. വിദ്യാജിയുടെ സംഗീതമാണ്. നമ്മുടെ എല്ലാവരുടെയും ഒക്കെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ട്രാക്ക് തന്നെയാണല്ലേ. അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. ഒപ്പം തന്നെ വാട്സാപ്പിൽ മെസ്സേജും എത്തിയിട്ടുണ്ട്. ഹായ് ആശ്രയ, വെട്ടിക്കവലിൽ നിന്നും വത്സലാമയാണേ. എനിക്ക് രമണൻ എന്ന പഴയകാല സിനിമയിലെ കാനന ചോലയിൽ ആടുമേയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ എന്ന പാട്ട് വെച്ച് തരണേന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും വത്സലാമ ചേച്ചിക്ക് വേണ്ടിയിട്ടതാ ഈ ഒരു പാട്ട്. നമുക്ക് കേൾക്കാം നമ്മളുടെ കാസറ്റ് കഫേയിലൂടെ. രാഘവൻ സാറ് മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. ചങ്ങമ്പുഴയുടെ വരികളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കൂടി നമ്മളുടെ കാസറ്റ് കഫേയിലൂടെ കേൾക്കാം. ഇതുപോലെ നിങ്ങളുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ട്രാക്കുകൾ തത്സമയമായിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് വിളിക്കാം. ടു ദ നമ്പർ 0474 291 9004 0974 7429 9009. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും സോങ് റിക്വസ്റ്റ് ചെയ്യാം. അതിനായിട്ടുള്ള നമ്പർ 9526490906 9526490906.

0: You are listening to Ashraya FM 90 Nadinuppam Natarkuppam.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ്, അങ്ങനെ ഡ്രീംസ് മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടായിരുന്നു നമ്മൾ കാസറ്റ് കഫേയിലൂടെ കേട്ടത്. ഇവിടെ ഇഷ്ടംപോലെ പാട്ടാണ്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കൂടിയുള്ളത് ഞാൻ ആഴ്ചയിലെ കുട്ടിയാണ്. നമ്മളുടെ കൂടെ ഒരു ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ,
0: നമസ്കാരം, ഇതാരാണ്?
1: ജോയ്.
0: ജോയ് ചേട്ടൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുകയാണ്. എന്തോ? ആ, ഇവിടെ സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. അതെ, ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? മുല്ലക്കാത്ത ഏത് പാട്ടാണ്?
1: ആറുമുഖൻ എന്ന പാട്ട്.
0: ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ? ഓക്കെ, തീർച്ചയായിട്ടും മായ ചേച്ചിക്കും അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിട്ട് ഈ ഒരു പാട്ട് പ്ലേ ചെയ്യാട്ടോ. ഓക്കെ, അജയമണി ചേട്ടനും കൂടി ഡെഡിക്കേഷൻ ഉണ്ടല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്, വീണ്ടും വിളിക്കാം. താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ, നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് ജോയ് ചേട്ടനാണ് വല്ലത്ത് നിന്നും. നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മുല്ല എന്ന സിനിമയിലെ ആറുമുഖൻ മുന്നിൽ ചെന്നെന്ന് പറയുന്ന ആ ഒരു പാട്ടാണ്. വിദ്യാജിയാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് ചെയ്തിട്ടുള്ളത്. വയലാർ ശരത് ചന്ദ്ര വർമ്മ സാറിൻ്റെ വരികളാണ്. റിമി ടോമിയാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. മായ ചേച്ചിക്കും മായ ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും ഒപ്പം തന്നെ അജയമണി ചേട്ടനും വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. ഒപ്പം തന്നെ നമ്മുടെ വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹലോ ആശ്രയ എഫ് എം, ഞാൻ പനവേലി കണ്ണങ്കോട് നിന്ന് രാജയാണ്. എനിക്ക് ലാലേട്ടൻ്റെ ഒരു അട്ടിപൊളി പാട്ട് വെച്ച് തരണേന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജു ചേച്ചി. തീർച്ചയായിട്ടും രാജു ചേച്ചിക്ക് വേണ്ടിയിട്ടൊരു അടിപൊളി ലാലേട്ടൻ സോങ് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ നമ്മുടെ കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് വിളിക്കാം. ടു ദ നമ്പർ 0474-291-9090-0407-29190. അതുപോലെ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യാം. അതിനായിട്ടുള്ള നമ്പർ 9526490906 9526490906.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ് നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ്, അങ്ങനെ ഒരു അടിപൊളി പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടിയുള്ളത് ഞാൻ ആർജിയിൽ കുട്ടിയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ഇതാ 1 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ കൂടെ ഒരു ലിസ്ണർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഫേവറേറ്റ് പാട്ട് പറയാനായിട്ട് ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയി പോയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജനക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമസ്തേ ഏലിക്കുട്ടി ദീദി, കുറേ നാളുകൾക്ക് ശേഷം വന്നിരിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഹിന്ദി പാട്ടാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആജ് കഹനി ജറൂറി ഹേ എന്ന് പറയുന്ന പാട്ട് എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജനക്ക് ചോദിച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ജനക്ക്. അപ്പോൾ എന്തായാലും ജനക്ക് ചോദിച്ചിരിക്കുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ ആയുള്ള ട്രാക്ക് നമുക്ക് കേൾക്കാം. അൽക്ക യാഗ്നിക്കിൻ്റെ ഒരു പാട്ടാണ്. ഉദിത് നാരായണനാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ പാട്ടോട് കൂടി തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട് നമ്മുടെ വാട്സപ്പിൽ. ഹായ്, എല്ലാവർക്കും സുഖമാണോ? ഞാൻ സജി എരുമേലി. എനിക്ക് ധൂൾ മൂവിയിലെ അറുവാ മീസേ സോങ് വെച്ച് തരാമോ? ഡെഡിക്കേഷൻ എൻ്റെ കൂട്ടുകാരൻ ധനീഷ് പിന്നെ എല്ലാ ശ്രോതാക്കൾക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് സജിച്ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള പാട്ട് കൂടി നമുക്ക് കേൾക്കാം നമ്മളുടെ സ്വന്തം കാസറ്റ് കഫേയിലൂടെ. ഇതുപോലെ നിങ്ങളുടെയും ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കാൻ മറക്കണ്ട, മടിക്കണ്ട. ടു ദ നമ്പർ 0474291909094719909090. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490909095269409090.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Acid Cafe.
5: Evide ishtam pole vaattu.
6: Ayo, ammundi ayo. Oppalli, oshera, ochitte.

യെസ്, അങ്ങനെ ഒരു സൂപ്പർ ട്യൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആഴ്ചയിലെക്കുട്ടിയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം ദാ 1 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആയിരിക്കുകയാണ്, വിച്ച് മീൻസ് നമ്മുടെ കാസറ്റ് കഫേ ദാ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം നമുക്ക് ലാസ്റ്റ് ആയിട്ടൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. ആദരിയാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്, ദോ നൈന എന്ന് പറയുന്ന പാട്ട് പ്ലേ ചെയ്ത് തരാവോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പാട്ട് കൂടി കേൾക്കാം. ആൻഡ് ഈ ഒരു പാട്ടോടുകൂടി നമ്മുടെ ഇന്നത്തെ കാസറ്റ് കഫേയും ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെയുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കാറായിട്ട് കാസറ്റ് കഫേയിൽ വീണ്ടും നമുക്ക് റീജോയിൻ ചെയ്യാൻ നാളെ, അതുവരേക്കും ഒന്ന് വെയിറ്റ് ചെയ്തോളൂ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് ആഫ്റ്റർനൂൺ വിഷ്. ഇറ്റ്സ് മീ ആർ ജെ ലിക്കുട്ടി സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
1: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: ഭൂമിയെ ചുറ്റിപ്പൊതിഞ്ഞു നിൽക്കുന്ന പ്രകൃതിയുടെ സുരക്ഷാ കവചം, സൂര്യന്റെ പൊള്ളുന്ന രശ്മികളിൽ നിന്നും സകല ജീവജാലങ്ങൾക്കും തണലൊരുക്കുന്ന അദൃശ്യമായ കാവൽ കൂടെയാണ് ഓസോൺ പാളി. വരും തലമുറയുടെ നിലനിൽപ്പിനായി ഭൂമിയെ നമുക്ക് ഏറ്റവും കരുതലോടെ സംരക്ഷിക്കാം. ഇന്ന് സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം.

0: അനന്തവും അജ്ഞാതവുമായ ഈ പ്രപഞ്ചത്തിൻ്റെ മഹാശൂന്യതയിൽ ജീവൻ തുടിക്കുന്ന ഒരേയൊരിടം നമ്മുടെ ഈ കൊച്ചു ഭൂമിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ചുട്ടുപഴുത്ത നക്ഷത്രങ്ങളും മാരകമായ വികിരണങ്ങൾ നിറഞ്ഞ ഈ ബഹിരാകാശത്ത് എങ്ങനെയാണ് കോടിക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ ഈ ഭൂമി മാത്രം ഇത്ര സുരക്ഷിതമായി നിലനിൽക്കുന്നതെന്ന്? അതിൻ്റെ ഉത്തരം പ്രകൃതി തന്നെ നമുക്കായി ഒരുക്കിയിട്ടുള്ള ഒരു അദൃശ്യ കവചത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. നമ്മുടെ തലയ്ക്ക് മുകളിൽ ഭൂമിയിൽ നിന്ന് ഏകദേശം 15 മുതൽ 30 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ട്രാറ്റോസ്ഫിയർ എന്ന് വിളിക്കപ്പെടുന്ന അന്തരീക്ഷ പാളിയിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ കാവൽ നിൽക്കുന്ന ഒരു കാവൽക്കാരനുണ്ട്. അതാണ് ഓസോൺ പാളി. ഇന്ന് സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം. ഓസോൺ ദിനത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ലൗഡ് സ്പീക്കറിൽ. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ ശ്രീശ.
1: ആഘോഷം ആഘോഷം.

സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന പ്രകാശം ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ആ പ്രകാശത്തോടൊപ്പം തന്നെ ജീവജാലങ്ങൾക്ക് മാരകമായേക്കാവുന്ന അൾട്രാ വയലറ്റ് രശ്മികളും ഭൂമിയിലേക്ക് കുതിച്ചെത്തുന്നുണ്ട്. ഈ മാരകമായ വികിരണങ്ങൾ നേരിട്ട് ഭൂമിയിൽ പതിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് നാം കാണുന്ന ഈ പച്ചപ്പും ജീവജാലങ്ങളും മനുഷ്യരുമൊന്നും ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ല. കടലിൻ്റെ അടിത്തട്ടിൽ മാത്രം ജീവൻ ഒതുങ്ങിപ്പോകുമായിരുന്നു. എന്നാൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രകൃതി ഒരുക്കിയ അതിശയകരമായ പ്രതിരോധ സംവിധാനമായ ഓസോൺ പാളി ഒരു സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കുന്ന പോലെ ഈ അപകടകരമായ രശ്മികളെ വലിച്ചെടുക്കുകയും ഭൂമിയെ സുരക്ഷിതമായി നിലനിർത്തുകയും ചെയ്യുന്നു. മൂന്ന് ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നുള്ള ഈ വാതകപ്പാളി ഇല്ലായിരുന്നുവെങ്കിൽ ഭൂമി വെറുമൊരു ചുട്ടുപഴുത്ത മരുഭൂമി മാത്രമായി മാറുമായിരുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ ഓസോൺ ദിനത്തിന്റെ പ്രസക്തി നാം എല്ലാം മനസ്സിലാക്കേണ്ടത്. തുടർന്നും കേട്ടുകൊണ്ടിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: അമിതവണ്ണം, പ്രമേഹം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, PCOD, ഇതിന് പിന്നിൽ ഹോർമോണുകളിലെ വ്യതിയാനങ്ങളാകാം. ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിയാനും കൃത്യമായ പരിചരണം നേടാനും കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ September 19 പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സയ്യിദ് ജാബറിന്റെ നേതൃത്വത്തിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും വിവരങ്ങൾക്കുമായി വിളിക്കാം 0474-272-222. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ.
4: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: ആകാശത്തിന്റെ അദൃശ്യമായ ഓസോൺ കുട എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത് എന്നറിയുന്നത് സയൻസിലെ ഏറ്റവും മനോഹരമായ ഒരു അത്ഭുതമാണ്. കേവലം ഒരു വാതകം എങ്ങനെയാണ് ഇത്ര വലിയൊരു പ്രതിരോധം തീർക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ശരിക്കും വിസ്മയിച്ചു പോകും. സ്ട്രാറ്റോസ്ഫിയറിൽ നടക്കുന്ന തുടർച്ചയായ ഒരു രാസപ്രവർത്തനത്തിന്റെ ഫലമായാണ് ഓസോൺ ഉണ്ടാകുകയും ഇല്ലാതാവുകയും ചെയ്യുന്നത്. സൂര്യനിൽ നിന്നുള്ള ഊർജമുള്ള യുവി രശ്മികൾ അന്തരീക്ഷത്തിലെ സാധാരണ ഓക്സിജൻ തന്മാത്രകളിൽ വന്നിടിക്കുമ്പോൾ അവ പിളർന്ന് രണ്ട് സ്വതന്ത്ര ഓക്സിജൻ ആറ്റങ്ങളായി മാറുന്നു. ഈ സ്വതന്ത്ര ആറ്റങ്ങൾ മറ്റോക്സിജൻ തന്മാത്രകളുമായി കൂടിച്ചേർന്നാണ് ഓസോൺ അഥവാ O3 ഉണ്ടാവുന്നത്. ഇത് പ്രകൃതിയുടെ വളരെ സങ്കീർണമായ ഒരു മാന്ത്രിക വിദ്യയാണ്. ഓരോ നിമിഷവും ലക്ഷക്കണക്കിന് ടൺ ഓസോൺ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കപ്പെടുകയും അതേസമയം തന്നെ നശിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതായത് സ്ട്രാറ്റോസ്ഫിയർ നടക്കുന്ന ഈ നിരന്തരമായ പ്രവർത്തനം കോടിക്കണക്കിന് വർഷങ്ങളായി ഒരു ചെറിയ പിഴവ് പോലുമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭൂമിയിൽ നിന്ന് വളരെ ഉയരത്തിലുള്ള സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോൺ നമ്മെ സംരക്ഷിക്കുന്ന നല്ലവനായ കാവൽക്കാരനാണെങ്കിൽ, ഭൂമിയുടെ ഉപരിതലത്തിൽ വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും വമിക്കുന്ന പുകയുമായി ചേർന്നുണ്ടാകുന്ന ഓസോൺ മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമായ ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാക്കുന്ന വില്ലനാണ്. പ്രകൃതി അതിന് കൃത്യമായ അളവിലും സ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം സൂക്ഷ്മമാണെന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഓസോൺ ദിനത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. സൗഖ്യ പോളിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ്സ്പീക്കർ
1: അറിവിന്റെ ആഘോഷം.
2: പ്രകൃതിയുടെ ഈ സന്തുലിതാവസ്ഥയെ മനുഷ്യൻ തന്റെ കണ്ടുപിടുത്തങ്ങളോടെ എങ്ങനെ തകിടം മറിച്ചു എന്നതിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും അതിവേഗം വളർന്ന കാലഘട്ടം. മനുഷ്യൻ തന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി പുതിയ പുതിയ രാസവസ്തുക്കൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു 1920 കണ്ടുപിടിക്കപ്പെട്ട ക്ലോറോഫ്ലോറോ കാർബണുകൾ അഥവാ CFC. ആദ്യകാലങ്ങളിൽ ഇതൊരു അത്ഭുത കണ്ടുപിടുത്തമായാണ് ശാസ്ത്രലോകം കൊണ്ടാടിയത്. കാരണം അവയ്ക്ക് തീപിടിക്കില്ല, വിഷാംശമില്ല, മാത്രമല്ല വളരെ വില കുറഞ്ഞതുമായിരുന്നു. വളരെ വേഗം തന്നെ റെഫ്രിജറേറ്ററുകൾ, എയർ കണ്ടീഷണറുകൾ, പെർഫ്യൂം സ്പ്രേകൾ, വ്യവസായശാലകളിലെ ക്ലീനിങ് ഏജന്റുകൾ എന്നിങ്ങനെ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ മേഖലകളിലും CFC ഒരു അവിഭാജ്യ ഘടകമായി മാറി. ലോകം മുഴുവൻ ഈ പുതിയ സാങ്കേതിക വിദ്യയുടെ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അവർക്കറിയില്ലായിരുന്നു തങ്ങൾ ഉപയോഗിക്കുന്ന ഈ അത്ഭുത വാതകം ഭൂമിയുടെ സംരക്ഷണ കവചത്തെ കാർന്നു തിന്നാൻ പോകുന്ന ഒരു അദൃശ്യ ശത്രുവാണെന്ന്.

ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ഈ വാതകങ്ങൾ വളരെ സാവധാനം വർഷങ്ങളെടുത്ത് അന്തരീക്ഷത്തിൻ്റെ മുകൾ തട്ടിലേക്ക് യാത്ര ചെയ്തു. സ്ട്രാറ്റോസ്ഫിയറിലെത്തിയ ഇവയെ കാത്തിരുന്നത് സൂര്യനിൽ നിന്നുള്ള അതിശക്തമായ അൾട്രാ വയലറ്റ് രശ്മികളാണ്. ആ രശ്മികൾ CFC തന്മാത്രകളെ തകർക്കുകയും അതിൽ നിന്ന് ക്ലോറിൻ എന്ന വില്ലനെ സ്വതന്ത്രമാക്കുകയും ചെയ്തു. ഒരു ക്ലോറിൻ ആറ്റത്തിന് ലക്ഷക്കണക്കിന് ഓസോൺ തന്മാത്രകളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്നതാണ് ഇതിലെ ഏറ്റവും ഭയാനകമായ കാര്യം. മനുഷ്യൻ്റെ സൗകര്യങ്ങൾക്കായി നിർമ്മിച്ച ഒരു വാതകം ആകാശത്ത് ഒരു സൈലന്റ് കില്ലറായി മാറി ഓസോൺ പാളിയെ ഇല്ലാതാക്കാൻ തുടങ്ങി. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അമിതവണ്ണം, പ്രമേഹം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, PCOD, ഇതിനു പിന്നിൽ ഹോർമോണുകളിലെ വ്യതിയാനങ്ങളാകാം. ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിയാനും കൃത്യമായ പരിചരണം നേടാനും കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ സെപ്റ്റംബർ 19 പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സയ്യിദ് ജാബറിന്റെ നേതൃത്വത്തിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും വിവരങ്ങൾക്കുമായി വിളിക്കാം 0474-2722-222. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: മനുഷ്യന്റെ സൗകര്യങ്ങൾക്കായി നിർമ്മിച്ച CFC വാതകം ആകാശത്ത് ഒരു സൈലന്റ് കില്ലറായി ഓസോൺ പാളിയെ ഇല്ലാതാക്കാൻ തുടങ്ങിയിരുന്നു. യാദൃശ്യമായ നാശം ശാസ്ത്രലോകം തിരിച്ചറിയുന്നത് 1980s തുടക്കത്തിലാണ്. അന്റാർട്ടിക്കയിലെ മരവിപ്പിക്കുന്ന തണുപ്പിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരുന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞരുടെ ഒരു സംഘം അവരുടെ ഉപകരണങ്ങളിൽ അസാധാരണമായ ചില മാറ്റങ്ങൾ ശ്രദ്ധിച്ചു. അന്റാർട്ടിക്കയ്ക്ക് മുകളിലെ ഓസോൺ പാളിയുടെ കനം വളരെ വേഗത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതായിരുന്നു ആ കണ്ടെത്തൽ. ആദ്യം തങ്ങളുടെ ഉപകരണങ്ങളുടെ തകരാറാണെന്ന് കരുതിയെങ്കിലും പിന്നീടുള്ള നിരന്തരമായ നിരീക്ഷണങ്ങളിൽ നിന്നും ലോകത്തെ ഞെട്ടിക്കുന്ന ആ സത്യം അവർ മനസ്സിലാക്കി. ഓസോൺ പാളിയിൽ ഒരു വലിയ വിള്ളൽ അഥവാ ഓസോൺ ഹോൾ രൂപപ്പെട്ടിരിക്കുന്നു. ശരിക്കും അതൊരു ദ്വാരമായിരുന്നില്ല, മറിച്ച് അമേരിക്ക നയിക്കുന്ന ആളുകളെക്കാൾ വലിയൊരു പ്രദേശത്ത് ഓസോൺ പാളിയുടെ കനം അപകടകരമാം വിധം കുറഞ്ഞ അവസ്ഥയായിരുന്നത്. ഈ വാർത്ത ശാസ്ത്രലോകത്ത് ഒരു ഭൂകമ്പം തന്നെയാണ് സൃഷ്ടിച്ചത്. കാരണം ഓസോൺ പാളി ഇല്ലാതായാൽ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങൾ മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. UV രശ്മികൾ നേരിട്ട് ഭൂമിയിൽ പതിച്ചാൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊക്ക് ക്യാൻസറും അന്ധതയും പിടിപെടും. സമുദ്രത്തിലെ ഭക്ഷണ ശൃംഖലയുടെ അടിസ്ഥാനമായ ഫൈറ്റോ പ്ലാങ്ക്ടണുകൾ നശിച്ചു പോകും. അത് മത്സ്യസമ്പത്തിനെ ഒന്നാകെ ഇല്ലാതാക്കും. കാർഷിക വിളകളുടെ ഉൽപ്പാദനം കുത്തനെ കുറയും. ഭൂമിയിലെ പച്ചപ്പ് കരിഞ്ഞുണങ്ങും. ചുരുക്കത്തിൽ ഭൂമിയിലെ ജീവന്റെ സർവനാശത്തിലേക്കാണ് ആ വിള്ളൽ വിരൽ ചൂണ്ടിയത്. ഒരുപക്ഷെ ഒരാണവ യുദ്ധത്തെക്കാൾ വലിയ ഭീഷണിയാണ് ആകാശത്ത് നമ്മെ കാത്തിരിക്കുന്നതെന്ന് ശാസ്ത്രജ്ഞർ ലോകരാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. കേൾക്കാം ബാക്കി വിവരങ്ങൾ ഒരു ബ്രേക്കിന് ശേഷം. കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രോ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് നയൻറ്റിയിലൂടെ പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം.
2: ഓസോൺ പാളിയുടെ വിള്ളലിനെ പറ്റി ശാസ്ത്രജ്ഞർ ലോകരാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയ ശേഷം ലോകം കണ്ടത് മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകവും ആവശ്യകരവുമായ ഒരു ഒത്തുചേരലാണ്. വലിയൊരു പ്രതിസന്ധി വരുമ്പോൾ മനുഷ്യനെങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കുമെന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി ആ സംഭവം മാറി. ഓസോൺ പാളിയുടെ തകർച്ചയുടെ ആഴം മനസ്സിലാക്കിയ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ലോകരാജ്യങ്ങളെല്ലാം കാനഡയിലെ മോൺട്രിയൽ നഗരത്തിൽ ഒത്തുകൂടി. അന്ന് ലോകത്ത് ശീതയുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ്. രാഷ്ട്രീയമായും സാമ്പത്തികമായും രണ്ട് ചേരികളിൽ നിന്ന രാജ്യങ്ങൾ പോലുമുണ്ട്. എന്നാൽ ഭൂമിയുടെ നിലനിൽപ്പ് എന്ന ഒറ്റ ലക്ഷ്യത്തിന് മുന്നിൽ അവർ തങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചു. അങ്ങനെ 1987 സെപ്റ്റംബർ 16 ചരിത്രപ്രസിദ്ധമായ മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന ഉടമ്പടിയിൽ ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ചു. സേവസി അടക്കമുള്ള ഓസോൺ പാളി നശിപ്പിക്കുന്ന രാസവസ്തുക്കളുടെ ഉൽപ്പാദനവും ഉപയോഗവും ഘട്ടംഘട്ടമായി കുറച്ചുകൊണ്ടുവരിക എന്നതായിരുന്നു ആ ഉടമ്പടിയുടെ പ്രധാന ലക്ഷ്യം. യു എൻ ചരിത്രത്തിൽ ഇന്ന് വരെ ലോകത്തെ എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ച ഒരേ ഒരു പാരിസ്ഥിതിക ഉടമ്പടി ഈ മോൺട്രിയൽ പ്രോട്ടോകോൾ മാത്രമാണ് എന്നത് ഇതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. വ്യവസായ ലോകത്തിന് അതൊരു വലിയ വെല്ലുവിളിയായിരുന്നുവെങ്കിലും സിവിസിക്ക് പകരമുള്ള സുരക്ഷിതമായ മറ്റു വാതകങ്ങൾ കണ്ടുപിടിക്കാൻ അവരെല്ലാം നിർബന്ധിതരായി. ഈ ദിനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 16 നാം ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത്. തുടർന്നും കേട്ടുകൊണ്ടിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ് നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ്സ്പീക്കർ
1: അറിവിന്റെ ആഘോഷം.
2: വർഷങ്ങൾക്കിപ്പുറം ഇന്ന് മറ്റൊരു ഓസോൺ ദിനം ആചരിക്കുമ്പോൾ മനുഷ്യരാശിക്ക് മുഴുവൻ സമാധാനിക്കാൻ വക നൽകുന്ന ചില സന്തോഷ വാർത്തകളാണ് ശാസ്ത്രലോകത്തിന് നൽകാനുള്ളത്. ഭൂമിയുടെ ആദൃശ്യ കവചം സ്വയം സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മോൺട്രിയൽ പ്രോട്ടോക്കോൾ നടപ്പിലാക്കി 3 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ അന്റാർട്ടിക്കയ്ക്ക് മുകളിലെ ഓസോൺ വിള്ളൽ വളരെ വലിയ തോതിൽ ചുരുങ്ങിയിട്ടുണ്ടെന്ന് ഏറ്റവും പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. ശാസ്ത്രജ്ഞരുടെ കണക്കുകൂട്ടലുകൾ പ്രകാരം നാം ഇതേ രീതി മുന്നോട്ട് പോവുകയാണെങ്കിൽ 2040 ലോകത്തെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലെയും ഓസോൺ പാളി 80 മുൻപുള്ള പഴയ ആരോഗ്യകരമായ അവസ്ഥയിലേക്ക് തിരിച്ചെത്തും. അന്റാർട്ടിക്കയ്ക്ക് മുകളിൽ ഇത് പൂർണ്ണമായും പഴയ പടിയിലാകാൻ 2066 വരെ കാത്തിരിക്കേണ്ടി വരുമെങ്കിലും ഇത് നമുക്ക് നൽകുന്ന പ്രതീക്ഷ ചെറുതല്ല. മനുഷ്യൻ വിചാരിച്ചാൽ ലോകരാജ്യങ്ങൾ ഒരുമിച്ച് നിന്നാൽ പ്രകൃതിക്ക് നാം വരുത്തിവെച്ച എത്ര വലിയ നാശത്തെയും നമുക്ക് തിരുത്താൻ കഴിയും എന്നതിൻ്റെ ജീവിക്കുന്ന തെളിവാണ് ഓസോൺ പാളിയുടെ ഈ തിരിച്ചുവരവ്. വെറുമൊരു ഉടമ്പടി എന്നതിലുപരി സയൻസും പോളിസിയും മനുഷ്യൻ്റെ ഇച്ഛശക്തിയും ഒന്നിച്ചാൽ എന്തും സാധ്യമാണെന്ന വലിയൊരു പാഠമാണ് ഈ വിജയകഥ നമുക്ക് കാട്ടിത്തരുന്നത്. വരും തലമുറയ്ക്ക് പഠിക്കാനും പ്രചോദനം ഉൾക്കൊള്ളാനും ഇതിലും വലിയൊരു പാരിസ്ഥിതിക വിഷയം മറ്റൊന്നില്ല.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

ഇന്നത്തെ ഈ ഓസോൺ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ മുന്നിലുള്ള വരാനിരിക്കുന്ന വലിയ വെല്ലുവിളികൾക്കുള്ള ഒരു കടുത്ത മുന്നറിയിപ്പ് കൂടിയാണ്. കാരണം അന്ന് ഓസോൺ പാളിയെ രക്ഷിക്കാൻ വേണ്ടി സിഎഫ്സിക്ക് പകരം നാം വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയ HFC പോലെയുള്ള വാതകങ്ങൾ ഇന്ന് മറ്റൊരു വലിയ ദുരന്തത്തിന് കാരണമായിക്കൊണ്ടിരിക്കുകയാണ്. അവ ഓസോൺ പാളിയെ നശിപ്പിച്ചില്ലെങ്കിലും ഭൂമിയിലെ ചൂട് വർദ്ധിപ്പിക്കുന്നതിൽ, അതായത് ആഗോള താപനത്തിൽ വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത്. ഒരു പ്രശ്നം പരിഹരിച്ചപ്പോൾ നാം മറ്റൊരു വലിയ പ്രശ്നത്തിലേക്ക് ചെന്നുപെട്ടു എന്ന് ചുരുക്കം. ഇന്ന് കാലാവസ്ഥാ വ്യതിയാനമെന്ന മഹാമാരി നമ്മുടെ വാതിൽക്കൽ മുട്ടിവിളിക്കുകയാണ്. പ്രളയമായും കൊടിയ വരൾച്ചയായും പ്രകൃതി സംഹാര താണ്ഡവമാണുമ്പോൾ മോൺട്രിയൽ പ്രോട്ടോക്കോളിൽ ലോകം കാണിച്ച അതേ ഐക്യവും ഇച്ഛാശക്തിയും ഈ ആഗോള താപനത്തെ നേരിടാനും നാം കാണിക്കേണ്ടതുണ്ട്. നമ്മൾ പ്രകൃതിയുടെ അവകാശികളല്ല, മറിച്ച് പ്രകൃതിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് എന്ന യാഥാർത്ഥ്യം നാം എല്ലാം തിരിച്ചറിയണം.

ഭൂമിക്ക് നമ്മളെ ആവശ്യമില്ല. പക്ഷേ നമുക്ക് ജീവിക്കാൻ ഈ ഭൂമി കൂടിയേ തീരും. വരും കാലങ്ങളിൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. ഭൂമിയുടെ അദൃശ്യമായ കവചം പോലെ വരും തലമുറയ്ക്ക് സുരക്ഷിതമായൊരു ഭൂമി ഒരുക്കിക്കൊടുക്കാൻ നമുക്കും ശ്രമിക്കാം. ഈ ലോക ഓസോൺ ദിനത്തിൽ അതാകട്ടെ നമ്മുടെ എല്ലാം പ്രതിജ്ഞ. കൂടുതൽ ശാസ്ത്ര സാങ്കേതിക വിശേഷങ്ങളുമായി അടുത്ത ലൗഡ് സ്പീക്കറിൽ വീണ്ടും കേൾക്കാം. Till then, it's me, RJ Srishant, signing off.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ എഫ് എം 90. സൂപ്പർ ഫൺ ഹബ് ഫോർ യുവർ സൂപ്പർ കൂൾ ഈവനിംഗ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി. ദ ടൈം ഈസ് 4 o'clock.

ഹായ് ഹലോ, ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ആശ്രയ പ്രീമിയർ ലീഗ്. അപ്പോൾ എന്തായാലും 4 മണി സമയമാണ്, ഈവനിങ് സമയമാണ്, ചായ കുടിക്കുന്ന സമയമാണ്, നമ്മളെല്ലാവരും റിഫ്രഷ് ആകുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് ആശ്രയ പ്രീമിയർ ലീഗിലൂടെ ഒരു അടിപൊളി ഗെയിം സെഗ്മെൻറ്റുമായിട്ടാണ് ഞാൻ ആർജെ എലിക്കുട്ടി നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ദാ ഇന്നത്തെ ഈ ഒരു ദിവസം സെപ്റ്റംബർ 16 ആണ്. ഇന്ന് ഒരു അടിപൊളി ആക്ട്രസിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഈ ഒരു ബർത്ത്ഡേയുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഗെയിം സെഗ്മെന്റ് ആണ് എൻ്റെ പ്രിയപ്പെട്ട ലിസണേഴ്സിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. അതിനു മുൻപ് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഒന്നാമതായിട്ട്, നമ്മുടെ ആശ്രയ പ്രീമിയർ ലീഗിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് പറയുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കുഞ്ഞു സമ്മാനം കൊടുക്കാറുണ്ട്. ആ വിന്നേഴ്സിനെ നമ്മൾ ഫ്രൈഡേയ്സിലാണ് അനൗൺസ് ചെയ്യാറുള്ളത് അല്ലേ. ആൻഡ് അവർക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ചിലങ്ക റിയൽ എസ്റ്റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗ്യശാലിയാകാനായിട്ട് നിങ്ങൾക്കും അവസരമുണ്ട്, താല്പര്യമുണ്ട് എങ്കിൽ നമ്മളുടെ കൂടെയുള്ള ഈ ഒരു ഗെയിം സെഗ്മെന്റിൽ അടിപൊളിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റിയിലുള്ള ആ ഒരു ബർത്ത്ഡേയിലുള്ള ആൾ ആരാണ് എന്നുള്ളതാണ്. ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നായിട്ട് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും തുടങ്ങിയ ഭാഷകളിൽ സൂപ്പർ താരങ്ങൾക്കൊപ്പം അടിപൊളിയായിട്ടുള്ള ക്യാരക്ടേഴ്സ് അവതരിപ്പിച്ചിട്ടുള്ള ഒരു സൂപ്പർ ആക്ട്രസ് ആണ് മീന മാം. മീന മാമിൻ്റെ ആണ് ബർത്ത്ഡേ ഇന്ന്. അപ്പോൾ മീന മാമിന് ഒരു അടിപൊളി ഹാപ്പി ബർത്ത്ഡേ വിഷസ് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗ് സ്റ്റാർട്ട് ചെയ്യാം. ബാലതാരമായിട്ടാണ് സിനിമാ ലോകത്തേക്ക് മീന മാം വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ ഹൃദയം കവർന്നിട്ടുള്ള ഒരു പ്രിയ നടി എന്ന് നമുക്ക് മീന മാമിനെ പറയാം. അതുപോലെ തന്നെ തെന്നിന്ത്യയുടെ എവർഗ്രീൻ സൗന്ദര്യമാണ് മീന മാം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങി എല്ലാ ഭാഷകളിലും തന്നെ ഒരുപാട് അടിപൊളിയായിട്ടുള്ള ക്യാരക്ടേഴ്സ് മീന മാം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ സ്ക്രീനിലുള്ള ആ ഒരു സ്വാഭാവികമായിട്ടുള്ള അഭിനയം കൊണ്ടും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ചിരി കൊണ്ടുമൊക്കെ ഇന്നും സിനിമയിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് മീന മാം. അപ്പോൾ ഒരിക്കൽ കൂടി മാമിന് ഒരു അടിപൊളി ഹാപ്പി ബർത്ത്ഡേ വിഷസ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഗെയിം സെഗ്മെന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. സംഭവം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മീന മാം അഭിനയിച്ചിട്ടുള്ള കുറച്ച് സിനിമകളിലെ ഓഡിയോസ് ഒക്കെ നമ്മളിവിടെ പ്ലേ ചെയ്യും. ആ പ്ലേ ചെയ്തതിന് ശേഷമായിരിക്കും ഞാൻ ചോദ്യം പറയാനായിട്ട് പോകുന്നത്. ഒന്നെങ്കിൽ ആ ഒരു സിനിമ ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഏതാണ് എന്ന് ചോദിക്കാനൊക്കെ ആയിരിക്കും ഞാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റ് ഓഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യാനുള്ളൊരു സമയമായിട്ടുണ്ട്. നമുക്കതൊന്ന് കേട്ട് നോക്കാം. യെസ്, മീന മാം അഭിനയിച്ചിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബി ജി എം ആണ് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു ബി ജി എം ഏത് സിനിമയിലേതാണ് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അതിനുശേഷം പിന്നാലെ ഞാൻ ചോദ്യങ്ങളൊക്കെ ചോദിച്ചോളാം. ഞാൻ ഒരിക്കൽ കൂടി ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേൾപ്പിക്കാം. യെസ്, അപ്പം ഇത് ഏത് സിനിമയിലെ ബി ജി എം ആണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഫോൺ എടുത്ത് ആൻസർ പറയാനായിട്ട് വിളിച്ചോളൂ. ടു ദ നമ്പർ 9047429090 4794219909. ഇനിയിപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും ആൻസേഴ്സ് പറയാം. ആ ഒരു നമ്പറാണ് ഞാൻ നേരത്തെ പറയാനായിട്ട് പോയത്. ആ നമ്പർ ഇങ്ങനെയാണ്, 9529090 9562649090. അപ്പോൾ ആൻസേഴ്സ് പോന്നോട്ടെ, അപ്പോഴേക്കും നമുക്കൊരു കുട്ടിപ്പാട്ട് കേൾക്കാം. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: അമിതവണ്ണം, പ്രമേഹം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, PCOD, ഇതിന് പിന്നിൽ ഹോർമോണുകളിലെ വ്യതിയാനങ്ങളാകാം. ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിയാനും കൃത്യമായ പരിചരണം നേടാനും കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ September 19 പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സയ്യിദ് ജാബറിന്റെ നേതൃത്വത്തിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും വിവരങ്ങൾക്കുമായി വിളിക്കാം 0474-272-222. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ.
4: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

మేఘం మాత్రం మోహం పోలే.

0: family.
1: Yes, we are back on Austria Premier League. With me, RJ Likuti. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം മീന മാമിന്റെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ മീന മാം അഭിനയിച്ചിട്ടുള്ള കുറച്ച് സിനിമകളിലെ ഓഡിയോ ക്ലിപ്സ് കേൾപ്പിച്ചുകൊണ്ട് ആ ഒരു സിനിമ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ ക്യാരക്ടർ ഏതാണെന്നായിരിക്കാം ഒക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാനായിട്ട് പോകുന്നത്. സോ ഞാനൊരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ചിരുന്നു. ആ ഓഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി കേൾപ്പിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് കുറെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി കേൾപ്പിക്കാം. യെസ്, മീന മാം അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഒരു സിനിമയിലെ, ഒരു മലയാളം സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബീജിയം ആണ് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമ കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാനായിട്ട് പറ്റും. ആൻഡ് ഞാൻ ചെറിയ ചെറിയ ക്ലൂകൾ കൂടി തരാം. 1999 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമയിലെ ഒരു ബീജിയം ആണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവി ആയിരുന്നു. ഭദ്രൻ സാറ് ഡിറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മൂവി ആയിരുന്നു. മീന മാമിൻ്റെ കൂടെ ജഗതി ശ്രീകുമാർ അഭിനയിച്ചിട്ടുണ്ട്. സീമ മാം സപ്പോർട്ടിംഗ് റോളിലെത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ ലാലേട്ടനും ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലൂകളെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് 1999 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ബീജിയം ഉള്ള സിനിമ ഏതാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ ആ ബീജിയം ഒരിക്കൽ കൂടി കേൾപ്പിക്കാം. യെസ്, അപ്പോൾ ഈ സിനിമ ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആൻസേഴ്സ് പറയാനായിട്ട് നമ്മളെ വിളിക്കാം. ടു ദ നമ്പർ 0474219090 0974729090. അതുപോലെ തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും ആൻസേഴ്സ് നമ്മളെ അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9526490090 9569609090. Keep on listening, Austria FM 90.9. Nope, not our coupon.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: അമിതവണ്ണം, പ്രമേഹം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, PCOD, ഇതിനു പിന്നിൽ ഹോർമോണുകളിലെ വ്യതിയാനങ്ങളാകാം. ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിയാനും കൃത്യമായ പരിചരണം നേടാനും കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ September 19 പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സയ്യിദ് ജാബറിന്റെ നേതൃത്വത്തിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും വിവരങ്ങൾക്കുമായി വിളിക്കാം 0474272222. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ.
4: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9958731155.
5: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: വെൽക്കം ബാക്ക് ടു ആസ്ട്രിയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർജെ ലിക്കുട്ടി. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 4 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആയിരിക്കുകയാണ്. മീന മാമിന്റെ ബർത്ത്ഡേ ആണ് ഇന്നത്തെ ദിവസം. സോ ദാറ്റ് നമ്മൾ മീന മാം അഭിനയിച്ചിട്ടുള്ള കുറച്ച് സിനിമകളിലെ ഓഡിയോ ക്ലിപ്സ് ഒക്കെ കേൾപ്പിച്ചുകൊണ്ട് ഇത് ഏത് സിനിമയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഒന്നുകൂടി പ്ലേ ചെയ്യാം. ഇത് ഏത് സിനിമയിലേതാണ് എന്നാണ് ഞാൻ ചോദിച്ചിരുന്നത്. ആൻസർ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്.
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: അമ്പിളി.
0: അമ്പിളി ചേട്ടനാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: സുഖമാണ്.
0: ചായ ഒക്കെ കുടിച്ചോ?
1: ചായ
0: കുടിച്ച് ഉഷാറായിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഞാനിപ്പോ കേൾപ്പിച്ച ആ ഒരു ഓഡിയോ ക്ലിപ്പ് ഏത് സിനിമയിലേതാണെന്ന് മനസ്സിലായോ?
1: മനസ്സിലായി. എനിക്കൊരു സംശയമാണ് എങ്കിലും ഞാൻ പറയുന്നു.
0: ഉറപ്പാണോ?
1: ഉറപ്പാണ്.
0: ഈ സിനിമ കണ്ടിട്ടുണ്ടോ?
1: ആ, സിനിമ കണ്ടിട്ടുണ്ട്.
0: കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ടപ്പോ ആ ഒരു സിനിമ ആയിരിക്കും എന്ന് തോന്നിയല്ലേ?
1: ഇപ്പൊ
0: 1999 റിലീസ് ചെയ്തതാണ്. ലാലേട്ടനാണ് കൂടെ അഭിനയിച്ചിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഒരു ഊഹം അല്ലേ? എന്നാൽ ആ ഊഹം കറക്റ്റ് ആയിട്ടുണ്ട്, ശരിയായിട്ടുള്ള ഉത്തരമാണ്. പക്ഷെ ഞാനൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഞാനൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടല്ലോ, അപ്പം ഇതിൽ നമ്മുടെ മീന മാം അവതരിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ആ ഒരു റോളിന്റെ പേര്, ക്യാരക്ടർ നെയിം അറിയോ? ഓർമ്മയുണ്ടോ? ലാലേട്ടന്റെയോ? അതെ അതെ അന്തോണി ആദം, ചാക്കുമൂട്ടിൽ ആന്റണി വർഗീസ് IPS. ഓക്കെ, എന്നാലും മീന മാം ചെയ്ത റോളിന്റെ പേര് ഏഞ്ചൽ മേരി എന്നായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്
1: മാഡം.
0: ഓക്കെ ഓക്കെ, നമ്മള് തീർച്ചയായിട്ടും ആ ഒരു മൂവി റിലേറ്റ് ചെയ്തുകൊണ്ട് പാട്ട് വെച്ച് തരുന്നതായിരിക്കും. പക്ഷെ ഈ ഒരു പാട്ട് തന്നെ വെക്കില്ല, കാരണം നമ്മള് സോങ് റിക്വസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാം ഉച്ചയ്ക്കാണ്. അപ്പം ഈ ഒരു മൂവിയിലെ തന്നെ ഏതെങ്കിലും ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, ഒരുപാട് റിക്വസ്റ്റ് വരുന്നത് കൊണ്ടായിരിക്കാം ആ ഒരു കോള് കണക്ട് ചെയ്യാനായിട്ട് പറ്റാൻ. എന്തായാലും നമുക്ക് നാളെ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അമ്പിളി ചേട്ടനാണ്. അപ്പൊ എന്തായാലും അമ്പിളി ചേട്ടൻ നമ്മളോട് റൈറ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ നമുക്ക് മണികണ്ഠൻ ചേട്ടനും അനുഗ്രഹ ഐശ്വര്യ എന്നിവരും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെയാണ് മെസ്സേജ് അയച്ച് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം അൻവർ ചേട്ടനും നമുക്ക് റൈറ്റ് ആൻസേഴ്സ് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഇത് കൂടാതെ ഒരുപാട് ആൻസേഴ്സ് നമുക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ചില കൺഫ്യൂഷൻസ് ഈ 1999 ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരുപാട് സിനിമകളുടെ പേരിങ്ങനെ വന്നു പോയിക്കൊണ്ടിരുന്നു. പക്ഷെ റൈറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് അയച്ചത് മണികണ്ഠൻ ചേട്ടനും ഐശ്വര്യയും അനുഗ്രഹയും അൻവർ ചേട്ടനും അതുപോലെ തന്നെ നമ്മളുടെ അമ്പിളി ചേട്ടനുമാണ്. അപ്പൊ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ്. ആൻഡ് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇതും ഒരു ഓഡിയോ ക്ലിപ്പാണ്. അപ്പോൾ ആ ഒരു ഓഡിയോ ക്ലിപ്പ് ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. മീന മാം അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഒരു സിനിമയുടെ പാട്ടിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയ BGM പോർഷനാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരിക്കൽ കൂടി ആ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ചു തരാം. യെസ്, അപ്പോൾ ഇത് ഏത് സിനിമയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ആൻഡ് പുറകെയുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ ആയിരിക്കും ഞാൻ അറിയിക്കുക. അപ്പോൾ എന്തായാലും ഇത് ഏത് സിനിമയാണെന്ന് കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മളുടെ ഒളിമ്പ്യൻ അന്തോണി ആന്തത്തിലെ ഒരു പാട്ട് കേൾക്കാം നമ്മളുടെ സ്വന്തം ആശ്രയ പ്രീമിയർ ലീഗിലൂടെ. അപ്പോൾ ആൻസേഴ്സ് അറിയാവുന്നവർ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ടു ദ നമ്പർ 0474290904 07491909090. അതുപോലെ തന്നെ ആൻസേഴ്സ് വാട്സപ്പിലൂടെ നമ്മളെ അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9529009059690. ആൻസേഴ്സിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. എന്തായാലും നമുക്കൊരു അടിപൊളി ട്രാക്ക് കൂടി കേൾക്കാം. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90.9.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
3: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: Austria Premier League.
1: Yes, we are back on Austria Premier League. With me, RJ Elikutti. Studio clock le samayam da 4 mani kazhinju 42 minute aayirikkukayanu. Nammal appo da kutti kutti question okke aayittu ingane ingane munnotu poikondirikkayanu. Njan oru audio clip kelpichittundayirunnu. Meena ma'am abhinayichittulla cinemayile oru partinte cheriya bit aanu njan kelpichittundayirunnathu. Adu kettukondathu ee cinemayile edaanu identify cheyyanayittu pattiyo ennaanu njan chodichirunnathu. And njan kelpicha audio idayirunnu. യെസ്, അപ്പൊ ഇത് ഏത് സിനിമയാണെന്ന് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്.
2: ഹലോ
1: ഹലോ, ഇതാരാണ്?
2: സരിത.
1: സരിത ചേച്ചിയാണ്. എവിടെ നിന്നാണ് വിളിക്കുന്നേ?
2: വെട്ടിക്കവല.
1: വെട്ടിക്കവലയിൽ നിന്നാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വെട്ടിക്കവലയിൽ? ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ചേച്ചി എന്താ ചെയ്യുന്നേ? ഹൗസ് വൈഫ് ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇങ്ങനെ റേഡിയോ ഒക്കെ കേട്ടോണ്ടിരിക്കുകയായിരുന്നല്ലേ? എപ്പോഴും കേക്കും. ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും ദാ ഞാൻ ഈ ചോദിച്ച ചോദ്യം ഏതാണെന്ന് മനസ്സിലായോ? വിഷമം വന്ന്. എന്തായാലും ഇപ്പൊ കിട്ടിയല്ലോ അല്ലേ? ഞാൻ കേൾപ്പിച്ച ഓഡിയോ ഏത് സിനിമയിലേതാണെന്ന് മനസ്സിലായോ? മീന മാം അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. ടൂ തൗസൻഡില് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന 2000s റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു ഇത്. മീന മാമിന്റെ കൂടെ അബ്ബാസും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഓഡിയോ ഒരിക്കൽ കൂടി കേൾപ്പിക്കാം. ആ സിനിമയിലെ പാട്ടിന്റെ ഇടയിൽ വരുന്ന ഒരു ബീജാണ് കേട്ടോ ഇത്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഒരു ക്ലൂവും കൂടി തരാനാണെങ്കിൽ സുരേഷ് ഗോപി അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. സുരേഷ് ഗോപി സാറും ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്, മീന മാമിന്റെ പേരായിട്ട്. പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പൊ എന്തായാലും ഞാൻ ഇതിന്റെ ആൻസർ പറയാം. വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ആൻസർ കേൾക്കാനായിട്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഫോർ കോളിംഗ്. നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് സരിത ചേച്ചിയാണ് വെട്ടിക്കവലയിൽ നിന്നും. ആ ഒരു പാട്ടിൻ്റെ ബിറ്റ് ഞാൻ കേൾപ്പിച്ചിട്ട് അത് ഏത് പാട്ടാണ് ഏത് സിനിമയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷെ ആൾക്ക് അത്ര അതിങ്ങോട്ട് കിട്ടിയില്ല എന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചന, ലിനിച്ചേച്ചി, മണികണ്ഠൻ നമുക്ക് മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ട്. ആൻഡ് മൂവിയുടെ നെയിം പറഞ്ഞിരിക്കുന്നത് ഡ്രീംസ് എന്നാണ്. ആൻഡ് പാട്ട് വാർത്തിങ്കൽ തെല്ലല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് മെസ്സേജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണോ എന്ന് നമുക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്യാം.
3: വാ തിങ്കൾ തെല്ലല്ലേ, വരവീണ കുടമല്ലേ, മാനത്തെ മാൻവേട പെണ്ണ്.
1: യെസ്, മീന മാം അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഡ്രീംസ് എന്ന മൂവിയിലെ വാർത്തിങ്കൽ തെല്ലല്ലേ എന്ന പാട്ടിൻ്റെ ചെറിയൊരു ബിറ്റാണ് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഡ്രീംസ് എന്ന മൂവി അല്ലേ എന്ന് ചോദിച്ച് നമുക്ക് മെസ്സേജ് അയച്ചിരുന്ന എല്ലാവരും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ വളരെ സന്തോഷത്തോടുകൂടി തന്നെ അറിയിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഒരു കിഡൽ ആൻഡ് കൺഗ്രാറ്റുലേഷൻസും അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2000s റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ്. സുരേഷ് ഗോപി സാറ്, മീന മാം, റഹ്മാൻ സാർ, അതുപോലെ തന്നെ അബ്ബാസ് സാറൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. ഷാജൂൺ സാറ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. ബാബു ജനാർദ്ദനൻ സാറാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരക്കഥ എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മീന മാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിർമ്മല മാത്തൻ എന്നൊരു കഥാപാത്രമാണ് ഇതിനകത്ത് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം എന്തായാലും കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് അയച്ചിരിക്കുന്ന എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോളൂ ഈ ഒരു ഓഡിയോ ക്ലിപ്പ്. യെസ്, അപ്പോൾ മീന മാം അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഒരു സിനിമയിലെ പാട്ടിൻ്റെ ഇടയിലുള്ള ഒരു ബിറ്റാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മീന മാം ചെയ്തിട്ടുണ്ടായിരുന്ന കഥാപാത്രത്തിൻ്റെ പേര് മീര എന്നായിരുന്നു. മീര എന്ന കഥാപാത്രമുള്ള മീന മാമിൻ്റെ മലയാളത്തിലെ ഒരു സിനിമയിലെ പാട്ടിൻ്റെ ചെറിയൊരു ബിറ്റാണ് നമ്മൾ കേട്ടത്. ഒന്നും കൂടി ഒന്ന് പെട്ടെന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. യെസ്. അപ്പോൾ ഇത് ഏത് പാട്ടാണ്, ഏത് സിനിമയാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മളെ വിളിച്ചോളൂ. 2074-2919090. അതുപോലെ തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും ആൻസേഴ്സ് അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9526490909059026 9490. Keep on listening, Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയ സമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171.
5: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
5: Fashionum trendum ini swapnamalla, ningalude fashion swapnangal ini mithamaya vilayil. Bhavana Fashion and Retail, Kottarakkara. Bhavana, a complete fashion destination.

0: Yes, we are back on Ashriya Premier League with me, RJ. ഇലക്കുട്ടി, നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇതാ സമയം 5 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മീന മാമിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ദിവസമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ ഒരുപാട് അടിപൊളി ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള ഒരാളാണ് മീന മാം. പ്രത്യേകിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ദൃശ്യം സീരീസിലൊക്കെ അടിപൊളിയായിട്ട് തിളങ്ങി നിന്നിട്ടുണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് നമ്മുടെ മീന മാം. അപ്പോൾ ഇന്ന് മീന മാമിൻ്റെ ബർത്ത്ഡേ ആയ സ്ഥിതിക്ക് നമ്മൾ മീന മാം അഭിനയിച്ചിട്ടുള്ള കുറച്ച് സിനിമകളിലെ ഓഡിയോ ക്ലിപ്സ് പ്ലേ ചെയ്തുകൊണ്ട് ആ ഒരു സിനിമ ഏതാണെന്നും ക്യാരക്ടർ ഏതാണെന്നും ഒക്കെയാണ് ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ആ ഓഡിയോ ഇതായിരുന്നു. യെസ്, ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു മൂവി ഏതാണ്, ഈ ഒരു പാട്ട് ഏതാണെന്നാണ് ഞാൻ ചോദിച്ചിരുന്നത്. ആൻസർ പറഞ്ഞു തരാൻ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ,
1: ഹലോ
0: ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാണ്? അല്ലമീൻ. എവിടുന്നാ വിളിക്കുന്നേ? എന്തോ ഓക്കേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എന്റെയോ ഏലിക്കുട്ടി. ആ, കേട്ടില്ലായിരുന്നോ?
1: ആദ്യമായിട്ടാണോ
0: കേൾക്കുന്നേ? ഓക്കേ, ഞാനിവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് കേട്ടോ. ഓക്കേ, അപ്പൊ എന്താണ് അല്ലമീൻ ചെയ്യുന്നത്? അതല്ല ഞാൻ ചോദിച്ചത്, പഠിക്കുവാണോ ജോലി ചെയ്യുവാണോ അങ്ങനെ? പറയൂ, ഏതാണ് ആൻസർ? പറഞ്ഞോളൂ. കേൾപ്പിച്ചു. പിന്നെന്താ, തീർച്ചയായിട്ടും കേൾപ്പിക്കാലോ. ഒന്നുകൂടി കേൾപ്പിച്ചു തരാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. മനസ്സിലായോ? മീന. രണ്ടായിരത്തി ഒന്നില് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമ കൂടിയായിരുന്നു ഇത്. ആ, ദിലീപ് ഉണ്ട്. അല്ല, ഇത് വളരെ പഴയ സിനിമയാണ്. കലാഭവൻ മണി സാറുണ്ട്, കാവ്യ മാധവൻ ഉണ്ട്. ആ ഉണ്ട്, മമ്മൂക്ക ഉണ്ട് ഈ സിനിമക്കകത്ത്.
1: ഹലോ.
0: ആ, പറഞ്ഞോളൂ. രണ്ടായിരത്തി ഒന്നില് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന സിനിമയാണ് മമ്മൂക്ക. ഈ ഒരു സിനിമക്കകത്ത് അഭിനയിച്ചിട്ടുണ്ട്. എന്തോ? അല്ല, ഇപ്പൊ എന്തായാലും രണ്ട് പ്രാവശ്യം ഞാൻ ചാൻസ് തന്നു, ഉത്തരം തെറ്റിപ്പോയി. പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഞാൻ പറഞ്ഞു തരാം. എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഞാൻ പറഞ്ഞു തരാം, മെസ്സേജസ് കൂടി പറഞ്ഞിട്ട് ഞാൻ പറയാം. ഓക്കെ,
1: ഒന്ന് വെയിറ്റ് ചെയ്യാം.
0: ആ ഓക്കെ,
1: മനസ്സിലാവാ.
0: ഓക്കെ, കുഴപ്പമില്ല, ഞാൻ എന്തായാലും ഇത് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പോൾ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അല്ലമീനാണ്. അല്ലമീന് ഒന്ന് രണ്ട് ട്രൈ ചെയ്തു, പക്ഷേ ശരിയായില്ല. സാറില്ല, അപ്പോൾ എന്തായാലും ഞാൻ ആ ഓഡിയോ ക്ലിപ്പ് ഒരിക്കൽ കൂടി ഒന്ന് കേൾപ്പിക്കാം. യെസ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് ആൻസേഴ്സ് നമ്മുടെ വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സാണ് അയച്ചു നൽകിയിരിക്കുന്നത്. മണികണ്ഠൻ ചേട്ടൻ, ലിനി ചേച്ചി, അർച്ചന, ഉഷ ചേച്ചി, അതുപോലെ തന്നെ അൻവർ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അയച്ചു തന്നിട്ടുണ്ട്. ഐശ്വര്യയും അനുഗ്രഹയും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസറാണ് അയച്ചു തന്നിരിക്കുന്നത്. ഇതേതാണ് ആ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നല്ലേ ആലോചിക്കുന്നത്. ഈ സിനിമ രാക്ഷസ രാജാവാണ്. ആൻഡ് പാട്ട് കണ്ണാരേ കണ്ണാരേ എന്നുള്ളതാണ്. എന്നാലും നമുക്കൊന്ന് റീചെക്ക് ചെയ്യാല്ലേ.
2: കണ്ണാരേ കണ്ണാരേ കടമ്പു മരം പുത്തില്ലേ.
0: യെസ്, അപ്പം നമുക്ക് ഡേവിഡ് ചേട്ടനും മെസ്സേജ് അയച്ചുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആകാശ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അൻവർ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമ്മുടെ തങ്കമണി ടീച്ചറും നമുക്ക് മെസ്സേജ് അയച്ച് റൈറ്റ് ആയിട്ടുള്ള ആൻസറാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് ആൻസേഴ്സ് അയച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരു കിട്ടലൻ കൺഗ്രാജുലേഷൻസ് പറയുകയാണ്. 2001 റിലീസ് ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയായിരുന്നു രാക്ഷസ രാജാവ്. വിനയൻ സാറാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മമ്മൂക്ക, ദിലീപ്, മീന മാം, കലാഭവൻ മണി സാർ, കാവ്യ മാധവൻ ഒക്കെ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കൊച്ചിൻ ഖനീഫ സാറൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് വിനയൻ സാർ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരക്കഥ എഴുതിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും റൈറ്റ് ആൻസേഴ്സ് അയച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ ഈ ഒരു ഓഡിയോ ക്ലിപ്പ്.

2003 റിലീസ് ചെയ്തൊരു സിനിമയിലെ പാട്ടിന്റെ ചെറിയൊരു ബി ജി എം പോർഷനാണ് നമ്മൾ കേട്ടത്. ഇതൊരു ആക്ഷൻ കോമഡി മൂവിയാണെന്നൊക്കെ നമുക്ക് പറയാം. മീന മാം അഭിനയിച്ച, ലാലേട്ടനും കൂടെ ചേർന്ന് അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഓരോ സിനിമ കൂടിയാണ്. അപ്പോൾ ഈ ഒരു സിനിമ, ഈ ഒരു പാട്ട് ഏതാണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാൻ ആ ഒരു ഓഡിയോ ക്ലിപ്പ് ഒരിക്കൽ കൂടി കേൾപ്പിച്ചു തരാം.

യെസ്. അപ്പൊ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുമ്പോഴത്തേക്കും നമുക്ക് രാക്ഷസ രാജാവിലെ ഒരു അടിപൊളി ട്രാക്ക് കേൾക്കാനായിട്ടുണ്ട്. അപ്പോ ഈ ഒരു ഉത്തരം പറയാനായിട്ട് നമ്മളെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0474291909074719909. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും ആൻസേഴ്സ് അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9524909094569409090. അപ്പൊ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ, നമുക്കൊരു അടിപൊളി പാട്ട് കേൾക്കാം. കീപ് ഓൺ ലിസണിങ് ആശ്രയ എഫ് 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: അമിതവണ്ണം, പ്രമേഹം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, PCOD, ഇതിന് പിന്നിൽ ഹോർമോണുകളിലെ വ്യതിയാനങ്ങളാകാം. ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിയാനും കൃത്യമായ പരിചരണം നേടാനും കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ സെപ്റ്റംബർ 19 പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സയ്യിദ് ജാബറിന്റെ നേതൃത്വത്തിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും വിവരങ്ങൾക്കുമായി വിളിക്കാം 0474272222. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?

0: ആശ്രയ പ്രീമിയർ ലീഗ്.
1: അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ഇതാ 5 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിരിക്കുകയാണ്. ഞാനൊരു കുട്ടി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് അങ്ങോട്ട് ഓടി പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ ഒരിക്കൽ കൂടി കേൾപ്പിച്ചു തരാം.

0: ഇത് ഏത് സിനിമയാണ്, ഏത് പാട്ടൊക്കെ ആണെന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ആൻസർ പറഞ്ഞു തരാനായിട്ട് ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്.
1: ഗുഡ് ഈവനിങ്.
0: ഇതാരാണ്?
1: എന്റെ പേര് ബിൻസു.
0: ബിൻസു,
1: അതെ.
0: സ്പെല്ലിംഗ് ഒന്ന് പറയാമോ? ബി ഐ എൻ എസ് യു, അങ്ങനെയാണോ?
1: ഓ,
0: വെറൈറ്റി ആയിട്ടുള്ള ഒരു പേരാണല്ലോ. ബിൻസു എന്താണ് ചെയ്യുന്നത്? പുറത്താണ്. ഓക്കെ, എവിടെയാണ്? എന്തോ, കാനഡയിലാണ്. ഓക്കെ, അപ്പൊ കാനഡയിൽ ഇരുന്നാണോ കേൾക്കുന്നേ? ഓ, ലീവിന് നാട്ടിലുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ കേൾപ്പിച്ച ഓഡിയോ ഏതാണെന്ന് മനസ്സിലായോ? ഉറപ്പാണോ? അതെ, ഏത് പാട്ടാണെന്ന് മനസ്സിലായോ? മൂളുന്നുണ്ടല്ലോ, രണ്ടുപേരും പാടൂ. അതൊന്നും അറിയത്തില്ല. കൂടെ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഫ്രണ്ടിന്റെ പേരെന്താണ്? എന്തോ,
1: തോമസ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. റൈറ്റ് ആൻസർ ആണ് കേട്ടോ. പക്ഷെ ആ പാട്ട് തന്നെ ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ? ഓക്കെ. ഓക്കെ, അപ്പൊ എന്തായാലും റൈറ്റ് ആൻസേഴ്സ് പറഞ്ഞിരിക്കുന്ന രണ്ടു പേർക്കും ഒരു അടിപൊളി കൺഗ്രാറ്റുലേഷൻസ് പറയാണ് കേട്ടോ. തോമസിനോട് അന്വേഷിച്ചു എന്ന് പറയാം.
1: ഓക്കെ,
0: അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. എന്നാ തിരിച്ചു പോകുന്ന ലീവ് കഴിഞ്ഞിട്ട്? അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് നാട്ടിലേക്ക് വരുന്ന ആളുകളോട് ക്ഷമിക്കുക, എന്തായാലും ഒന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ
1: കേട്ടോ.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ബിൻസു ആണ്. ബിൻസു നമ്മളോട് റൈറ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, മിസ്റ്റർ ബ്രഹ്മചാരി മൂവിയിലെ പാട്ടിലെ ഒരു ബിറ്റായിരുന്നു ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതൊരു കോമഡി ഡ്രാമ മൂവിയാണെന്ന് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുളസീദാസ് സാറാണ് ഈ ഒരു സിനിമ ഡിറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ലാലേട്ടനും അതുപോലെ തന്നെ മീന മാമും ചേർന്ന് അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമ കൂടിയായിരുന്നു. ഗംഗ എന്നാണ് ഇതിനകത്ത് മീന മാം അവതരിപ്പിച്ചിരിക്കുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ പേര്. ആൻഡ് ഇവരെ കൂടാതെ തന്നെ നമുക്ക് ഒരുപാട് മെസ്സേജസും നമ്മുടെ വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. എനിവേ, തോമസ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് അയച്ചു നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ലിനി ചേച്ചി നമുക്ക് അയച്ചിട്ടുണ്ട്. മണികണ്ഠൻ ചേട്ടൻ, ഡിബിൻ, അതുപോലെ തന്നെ ആകാശ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സിനിമയുടെ പേരാണ് അയച്ചിരിക്കുന്നത്. പക്ഷെ പാട്ട് ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അരമാർക്ക് തരാം കേട്ടോ. അതുപോലെ തന്നെ ഡേവിഡ് ചേട്ടൻ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. തങ്കമണി ടീച്ചർ റൈറ്റ് ആൻസറാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് ആൻസേഴ്സ് അയച്ചിരിക്കുന്ന എല്ലാവർക്കും നമ്മളൊരു കിരളൻ കൺഗ്രാറ്റുലേഷൻസ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ദാ ഇങ്ങനെ റെഡി മണി ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനത് കേൾപ്പിക്കാം, ശ്രദ്ധിച്ച് കേട്ടോളൂ. ബീജം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു പാട്ട് ഓടി എത്തിയിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും ഞാൻ ആ ഓഡിയോ ഒരിക്കൽ കൂടി ഒന്ന് കേൾപ്പിക്കാം. നമ്മൾക്ക് ഓർത്തിരിക്കാനായിട്ട് ഒരു പിടി ആക്ഷൻ പടങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരാളാണ് ഷാജി കൈലാസ് സാർ. സാറ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കിടിലൻ സിനിമയിലെ പാട്ടിൻ്റെ ഒരു ബിജിഎം പോർഷനാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ഇതിലും മീന മാം അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് ലാലേട്ടനാണ് പെയറായിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് ഇത് ഏത് സിനിമയാണ്, ഏത് പാട്ടാണ്? 2004 കേട്ടോ ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൻസേഴ്സ് ഫോർ നോട്ടേറ്റ് ടു ദ നമ്പർ 0474-219090 0774-219090. അതുപോലെ തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും ആൻസേഴ്സ് അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9526490909026. അപ്പം എന്തായാലും നമുക്ക് മിസ്റ്റർ ബ്രഹ്മചാരിയിലെ നിന്നെ കണ്ടാൽ എന്നുള്ള ആ ഒരു പാട്ട് കേൾക്കാം. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: അമിതവണ്ണം, പ്രമേഹം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, PCOD, ഇതിന് പിന്നിൽ ഹോർമോണുകളിലെ വ്യതിയാനങ്ങളാകാം. ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിയാനും കൃത്യമായ പരിചരണം നേടാനും കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ September 19 പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സയ്യിദ് ജാബറിന്റെ നേതൃത്വത്തിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും വിവരങ്ങൾക്കുമായി വിളിക്കാം 0474-272-222. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് up to 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, ஒரு அட்டிப்புள்ளி பாட்டு கேட்டோம். We are back on Astraya Premier League with me, RJ Elikutty Studio. Clockil சமயம் தான் 5 மணி கழிஞ்ச 33 மினிட் ஆயிருக்கையான கேட்டோ. அப்போ ஞானொரு ചോദ്യം ചോദിച്ചിട്ടാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്? ഇന്ന് മീന മാമിന്റെ ബർത്ത്ഡേ ആണ്. സോ മീന മാം അഭിനയിച്ചിട്ടുള്ള കുറച്ച് സിനിമകളിലെ പാട്ടുകളിലെ ബീജമാണ് ഞാൻ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ നമ്മൾ ആ ഒരു പാട്ടും ആ ഒരു സിനിമയും ഒക്കെ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്ന ഓഡിയോ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. യെസ്, ഈ ട്യൂൺ ഇങ്ങനെ അവസാനിക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് ഒരു പാട്ട് ഇങ്ങനെ തികട്ടി തികട്ടി വന്നിട്ടില്ലേ, ആ ഒരു പാട്ട് തന്നെയായിരിക്കും സത്യമായിട്ടും ഈ ഒരു പാട്ട്. അത് ഏത് പാട്ടാണെന്ന് അറിയണ്ടേ? പക്ഷേ നമ്മുടെ വാട്സപ്പിലേക്ക് ഒരുപാട് മെസ്സേജുകൾ ഇന്ന പാട്ടല്ലേ എന്ന് ചോദിച്ചെത്തിയിട്ടുണ്ട്. ആ പാട്ട് ഏതാണെന്ന് ഞാൻ പറയാം. മെയ് മാസം മനസ്സിനുള്ളിൽ അല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരുപാട് മെസ്സേജുകൾ എത്തിയിട്ടുണ്ട് ആ ഒരു പാട്ടല്ലേ അല്ലേ എന്നുള്ളത്. ആ ഒരു പാട്ട് തന്നെയാണോ എന്ന് നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം.
1: മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളി തുളിക്കും
0: ആണ് ആ പാട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഏത് സിനിമയായിരിക്കും എന്ന് നമുക്ക് മനസ്സിലായി കാണുമല്ലോ. യെസ്, നാട്ടുരാജാവ് സിനിമയിലെ മെയ് മാസം എന്ന പാട്ടാണ് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് റൈറ്റ് ആൻസേഴ്സ് മെസ്സേജ് ആയിട്ട് ഒരുപാട് പേര് അയച്ചിട്ടുണ്ട് കേട്ടോ. തങ്കമണി ടീച്ചർ അയച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഡേവിഡ് ചേട്ടൻ അയച്ചിട്ടുണ്ട്, അൻവർ ഉഷ ചേച്ചി നമുക്ക് മെസ്സേജ് അയച്ച് ഇത് കറക്റ്റ് ആൻസർ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അഞ്ജു മെസ്സേജ് അയച്ചിട്ടുണ്ട്, മണികണ്ഠൻ ചേട്ടൻ, നിയ ലിനി ചേച്ചി നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ആൻസറാണ് അയച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നമുക്ക് വിശാഖ് മെസ്സേജ് അയച്ച് റൈറ്റ് ആൻസർ അറിയിച്ചിട്ടുണ്ട്. അർച്ചന അതുപോലെ തന്നെ നമ്മൾക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് സുരച്ചേട്ടനും നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ആൻസറാണ് അയച്ചു നൽകിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും റൈറ്റ് ആൻസേഴ്സ് അയച്ചിരിക്കുന്ന എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ്. ആൻഡ് ഒരിക്കൽ കൂടി ഒരു റിക്വസ്റ്റ് ചെയ്യുകയാണ്, നമ്മൾ ആൻസേഴ്സ് അയക്കുന്ന സമയത്ത് പേരും സ്ഥലവും കൂടി അറ്റാച്ച് ചെയ്ത് അയക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ അതൊരിക്കൽ കൂടി ഒന്ന് റിമൈൻഡ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് അയച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞ് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ ജമ്പ് ചെയ്യുകയാണ്. ആൻഡ് ദ ഓഡിയോ ഇസ് ഹിയർ. ഈ ഒരു ഓഡിയോ കേട്ട് ആരും കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു സിനിമയിലെ ഒരു ഓഡിയോ ക്ലിപ്പാണ് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാട്ടിൻ്റെ ഇടയിലുള്ള ഒരു ബിറ്റ് കൂടിയാണിത്. ചിലപ്പോൾ നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു ബിറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാവാതിരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കാം. ഭയങ്കര ഹിറ്റ് പാട്ടാണ്, ഭയങ്കര ഹിറ്റ് സിനിമയാണ്. 2005 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ്. റോഷൻ ആൻഡ്രൂസ് സാറ് ഡിറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ്. ശ്രീനിവാസൻ സാറായിരുന്നു ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരക്കഥ എഴുതിയിട്ടുണ്ടായിരുന്നത്. ശ്രീനിവാസൻ സാറും മീന മാമും ലാലേട്ടനും ഉണ്ടായിരുന്ന ഒരു സിനിമ കൂടിയാണ്. ആൻഡ് ഓഡിയോ ക്ലിപ്പ് ഞാൻ ഒരിക്കൽ കൂടി ഒന്നുകൂടി കേൾപ്പിക്കാം. എൻ്റെ ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഈ പാട്ട് ഏതാണ്? രണ്ടാമത്തേത്, ഈ സിനിമയിൽ നമ്മളുടെ മീന മാം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ക്യാരക്ടറിൻ്റെ പേരെന്താണ്? രണ്ട് ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പാട്ട് ഏതാണ്? ഈ സിനിമയിൽ മീന മാം ചെയ്ത കഥാപാത്രത്തിൻ്റെ പേരെന്താണ്? രണ്ട് ക്വസ്റ്റ്യനാണ് കേട്ടോ ഉള്ളത്. രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ വേണം. പകുതി ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രം തന്നിട്ട് കാര്യമില്ല. ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. 2005 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ്. ശ്രീനിവാസൻ സാറ് തിരക്കഥ എഴുതിയിട്ടുണ്ടായിരുന്ന സിനിമയാണ്. റോഷൻ ആൻഡ്രൂസ് സാറ് ഡിറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സിനിമയാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് ഞാൻ കേൾപ്പിച്ച ഓഡിയോയിലെ ആ ഒരു പാട്ട് ഏതാണെന്നും ഈ സിനിമയിൽ മീന മാം ചെയ്ത കഥാപാത്രത്തിൻ്റെ പേര് എന്താണും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ആൻസറിനായിട്ട് ഞാൻ ദാ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. വിളിക്കാം ടു ദ നമ്പർ 0474 2919090 0474 219 0 അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും ആൻസേഴ്സ് നമ്മളെ അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9524 90 90 95 26 6490 90. ഈ ഒരു ആൻസർ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും നമുക്ക് നാട്ടുരാജാവിലെ ചിങ്കപ്പടയുടെ രാജാവെ കേൾക്കാം. കിപ്പോൾ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം ദാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
2: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
1: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: അമിതവണ്ണം, പ്രമേഹം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, PCOD, ഇതിന് പിന്നിൽ ഹോർമോണുകളിലെ വ്യതിയാനങ്ങളാകാം. ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിയാനും കൃത്യമായ പരിചരണം നേടാനും കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ September 19 പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സയ്യിദ് ജാബറിന്റെ നേതൃത്വത്തിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും വിവരങ്ങൾക്കുമായി വിളിക്കാം 0474-2722-222. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ആസ്ട്രിയ പ്രീമിയർ ലീഗാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആഴ്ചയിൽ കുട്ടിയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിരിക്കുകയാണ്. ഒരു കുട്ടി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് ഞാൻ അങ്ങ് പോയത്. ആ ഓഡിയോ ഒന്ന് കേൾപ്പിച്ചു തരാം. ഇത് ഏത് സിനിമയിലേതാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നോ എന്നാണ് എന്റെ ചോദ്യം. ആൻഡ് അതിന് ഞാൻ വേണ്ടി കുറച്ച് ക്ലൂസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. 2005 റിലീസ് ചെയ്ത മൂവിയാണെന്ന് പറഞ്ഞു. റോഷൻ ആൻഡ്രൂസ് സാർ ഡിറക്ട് ചെയ്ത മൂവിയാണെന്ന് പറഞ്ഞു. ശ്രീനിവാസൻ സാർ തിരക്കഥ എഴുതിയ മൂവിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആൻഡ് ഞാൻ ചോദിച്ചിരുന്നത് ഇത് ഏത് പാട്ടാണെന്ന് മനസ്സിലായോ എന്നും അതുപോലെ തന്നെ ഇതിൽ മീന മാം ചെയ്തിരിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് എന്താണ് എന്നുള്ളതാണ്. അപ്പം എനിക്ക് കുറേ കറക്റ്റായിട്ടുള്ള ആൻസർ വന്നു. സിനിമയുടെ പേര് കറക്റ്റായിട്ടുള്ളതാണ് വന്നത്. അതുപോലെ തന്നെ പാട്ട് ഏതാണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പാട്ടൊരു ചെറിയ കൺഫ്യൂഷൻ ആയോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഞാൻ ചോദിച്ച സിനിമയിലെ പാട്ട് ഇതായിരുന്നു കേട്ടോ.
1: പെണ്ണേ എൻ പെണ്ണേ നിൻ ചുണ്ടിൽ സ്നേഹത്തേനുണ്ടോ പെണ്ണേ.
0: പക്ഷേ എനിക്ക് കരളേ കരളിൻ്റെ കരളേ എന്ന പാട്ടാണെന്ന് പറഞ്ഞ് ഈ സിനിമയുടെ പേര് പറഞ്ഞ് മീന മാമിൻ്റെ ക്യാരക്ടർ നെയിം പറഞ്ഞ് കുറച്ച് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ക്യാരക്ടർ നെയിം റൈറ്റ് ആൻസർ ആയിട്ട് എത്തിയിട്ടുണ്ട്. മധുമതി എന്നുള്ളതാണ് ഈ ഒരു ചിത്രത്തിൽ നമ്മുടെ മീന മാം ചെയ്ത ക്യാരക്ടറിൻ്റെ പേര്. പക്ഷേ പാട്ട് ചെറുതായിട്ട് തെറ്റിപ്പോയി. കറക്റ്റായിട്ടുള്ള പാട്ട് പെണ്ണേൻ പെണ്ണേ എന്നുള്ള പാട്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് അയച്ചു തന്നിരിക്കുന്നത് ഉഷ ചേച്ചി കറക്റ്റായിട്ടുള്ള ആൻസറാണ് അയച്ചു തന്നിരിക്കുന്നത്. സിനിമയുടെ പേരും ക്യാരക്ടർ നെയിമും റൈറ്റ് ആണ്. അതുപോലെ തന്നെ പാട്ടിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത് മണികണ്ഠൻ ചേട്ടൻ റൈറ്റ് ആയിട്ട് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡേവിഡ് ചേട്ടൻ റൈറ്റ് ആൻസറാണ് അയച്ചു നൽകിയിരിക്കുന്നത്. അൻവർ ചേട്ടൻ നമുക്ക് പാട്ട് പറഞ്ഞത് തെറ്റിപ്പോയിട്ടുണ്ട്. പക്ഷേ ക്യാരക്ടർ നെയിമും സിനിമയുടെ പേരും കറക്റ്റായിട്ട് തന്നെയാണ് അയച്ചു നൽകിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജ് അയച്ചു നൽകിയിരിക്കുന്നത് അഞ്ജു ആണ്. അഞ്ജു റൈറ്റ് ആയിട്ടുള്ള ആൻസറാണ് അയച്ചിരിക്കുന്നത്. ഒപ്പം നമ്മൾക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് സുരക്ഷേട്ടനും റൈറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് അയച്ചു നൽകിയിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് ആൻസേഴ്സ് അയച്ചിരിക്കുന്ന എല്ലാവർക്കും നമ്മൾ കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ്. ആൻഡ് അതാ ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് കേൾക്കാനായിട്ടുണ്ട് കേട്ടോ. യെസ്, ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പാട്ട് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഈ സിനിമ ഏതാണെന്നും ഇതിൽ മീന മാം ചെയ്ത കഥാപാത്രത്തിൻ്റെ പേരെന്താണെന്നും ഉള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് പോന്നോട്ടെ. ടു ദ നമ്പർ 0414290904 7491909 0. അതുപോലെ തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും ആൻസേഴ്സ് അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9526490909 0 9 5 2 6 6 4 9 0 9 0.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അതെ, റെഡിയായില്ലേ?
2: എങ്ങോട്ടാ?
1: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
2: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
3: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
4: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
3: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
2: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
3: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
2: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
3: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
2: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തിപ്പൊരിക്കും.
3: അയ്യോ, അത് ശരിയാ.
2: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
4: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
5: Pere Pardens Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Ningal kettukondirikkunnathu Aashraya FM 90, Naadinoppam Naattarkoppam.
6: Aashraya Premier League.
7: As we are back on Aashraya Premier League with me RJ Elikutti. Appa njan oru question chodichittana angade poyittundarunnathu. യെസ്, ഇത് കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ടിന്റെ ബിറ്റായിരുന്നു. അപ്പോൾ നമുക്ക് റൈറ്റ് ആൻസേഴ്സ് ഒരുപാട് പേര് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഡേവിഡ് ചേട്ടൻ റൈറ്റ് ആൻസറാണ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മണിച്ചേട്ടൻ നമുക്ക് റൈറ്റ് ആൻസർ അയച്ചു തന്നിട്ടുണ്ട്. അനു റൈറ്റ് ആൻസറാണ് അയച്ചു തന്നിരിക്കുന്നത്. റൈറ്റ് ആൻസേഴ്സ് അറിയിച്ചിരിക്കുന്ന എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആശ്രയ പ്രീമിയർ ലീഗ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗുഡ് ഈവനിങ് വിഷ് ചെയ്യുകയാണ് എല്ലാവർക്കും. അപ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള ദിവസം ഇതാ ഇങ്ങനെ എൻഡ് ചെയ്യുന്നു. ഇനിയും ഒരുപാട് അടിപൊളി ഗെയിം സെഗ്മെന്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും റീജോയിൻ ചെയ്യാം നമ്മളുടെ സ്വന്തം ആശ്രയ പ്രീമിയർ ലീഗിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Time check. Studio clock ഇപ്പോൾ സമയം 6 മണി. The time is 6 o'clock.

ഏത് സിനിമയുടെ ട്രെയിലർ കാണുമ്പോഴും നിങ്ങൾക്ക് ആ ചിത്രത്തെ കുറിച്ച് ചില തോന്നലുകൾ വരും. എങ്ങനെയുള്ള സിനിമയായിരിക്കും, എന്താണ് ആ സിനിമയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ളത്. അങ്ങനെ 2021 ഏറെ ചർച്ചയായ ട്രെയിലർ ആയിരുന്നു കള എന്ന സിനിമയുടേത്. ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയ പ്രതീക്ഷകൾ തെറ്റിക്കാതെ എന്നാൽ അതിനപ്പുറത്തേക്ക് കടന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്ന ചിത്രമാണ് കള. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ. സോ വെൽക്കം ടു ദി ബ്യൂട്ടിഫുൾ സെഗ്മെന്റ് ഓഫ് ക്ലബ് ബോർഡ് with me RJ Anamika.

ടൊവിനോ തോമസ്, മൂർ, ലാൽ, ദിവ്യാപിള്ള എന്നിവർ പ്രധാന വേഷത്തിൽ എത്തിയ സിനിമയാണ് കള. രോഹിത് വി എസ് സംവിധാനം ചെയ്ത ഈ സിനിമ കഥ പറച്ചിലോ അവതരണത്തിലോ മലയാളത്തിന് മുൻപരിചയമുള്ളൊരു സിനിമയല്ല. സ്നേഹത്തെ ചൊല്ലിയാണ് പലപ്പോഴും യുദ്ധങ്ങളും പകപോക്കലുകളും ഒക്കെ ഉണ്ടാവുന്നത്. ടൊവിനോ തോമസിനെ നായകനാക്കി രോഹിത് വി എസ് സംവിധാനം ചെയ്ത കളയും സംസാരിക്കുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. പക്ഷേ ചോരപ്പുഴകളും രക്തപങ്കിലുമായ കാഴ്ചകളും താണ്ടി വേണം പ്രേക്ഷകർ ആ സ്നേഹത്തിന്റെ ആഴവും പരപ്പും മനസ്സിലാക്കാൻ.

0: വിദ്യ മോട്ടർ ഓഫാക്ക്. വിദ്യ
1: ഒറ്റവാക്കിൽ പകയുടെ വേട്ടയാടൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന കള ഒരു സൈക്കോ ത്രില്ലർ ആണ്. ചിത്രത്തിലെ ഭീതി ജനിപ്പിക്കുന്ന വയലൻസ് സീൻസ് കാരണം ഈ സർട്ടിഫിക്കറ്റ് ആണ് സെൻസർ ബോർഡ് ഈ സിനിമയ്ക്ക് നൽകിയിരിക്കുന്നത്. ഒരു യഥാർത്ഥ സംഭവ കഥയെ അടിസ്ഥാനമാക്കി ഒരുക്കിയിരിക്കുന്ന ചിത്രമാണ് കള. വന്യം എന്ന ഗാനം അകമ്പടിയായുള്ള ഗ്രാഫിക്കൽ സ്റ്റോറിക്കൊപ്പമാണ് കളയുടെ ടൈറ്റിൽ കാർഡ്. അതിന്റെ തുടർച്ചയിൽ കാടിനോടടുത്തൊരു കുടിയേറ്റ ഭൂമിയിൽ കൃഷിയും ജീവിതവുമായിട്ട് നീങ്ങുന്ന രവി മകൻ ഷാജി, അയാളുടെ ഭാര്യ, മകൻ, അവർക്കൊപ്പമുള്ള ബ്ലാക്കി എന്ന വിദേശിയെ വളർത്തുന്നായ ടൊവിനോ തോമസ് അവതരിപ്പിക്കുന്ന ഷാജി, റിട്ടയർഡ് പട്ടാളക്കാരനായ അപ്പൻ രവി, ഭാര്യ വിദ്യ, മകൻ എന്നീ ക്യാരക്ടേഴ്സിന്റെ സ്വഭാവ വ്യാഖ്യാനത്തിലൂന്നിയാണ് തുടക്കം.
0: അയ്യേ, നീ എന്തിനാ ഇപ്പോഴും എന്നെ കടന്ന് കരയുന്നു? വന്നേ, ആമ്പിള്ളേര് കരയാൻ പാടില്ല. നിനക്കത് വേണമെങ്കിൽ അപ്പനെ ഇടിച്ചു മേടിക്കണമായിരുന്നു. നമ്മളന്ന് പാലക്കാട് പോയൊരു പടം കണ്ടില്ലേ, പക്ഷേ ജഗന്നാഥന് നല്ല നാറ്റം ഉണ്ടല്ലോ, കുളിക്കണ്ടേ?
2: വേണ്ട.
0: എന്താ
2: ഇതിനോട് ഞാൻ പേണക്ക?
0: എന്തിന്?
2: അച്ഛൻ ബ്ലാക്കിയെ അമ്മ എക്കാ കുളിപ്പിക്കാൻ എന്നെ ഒട്ട് കുളിപ്പിക്കത്തുമില്ല.
0: മോനോട് ആര് പറഞ്ഞു? ഇതൊക്കെ
2: അച്ഛൻ അമ്മയോട് പറഞ്ഞ് ഞാൻ കേട്ടതാ.
1: കഥപറച്ചിൽ ഷാജിയിലേക്ക് കേന്ദ്രീകരിക്കുന്നു. അയാളുടെയും അയാളിലേക്ക് വരുന്നവരുടെയും നോട്ടങ്ങളിലും ചലനങ്ങളിലും സംസാരത്തിലുമെല്ലാം പിടികൊടുക്കാത്ത എന്തോ ഒന്ന് സംവിധായകൻ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ, ഇബിലീസ് എന്നീ സിനിമകൾക്ക് ശേഷം രോഹിത് വി എസ് സംവിധാനം ചെയ്ത ടൊവിനോ ചിത്രം തീർത്തും പുതിയൊരു കാഴ്ച അനുഭവമാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. ആദ്യ രണ്ട് ചിത്രങ്ങൾ പരീക്ഷണ സ്വഭാവത്തിൽ ഊന്നിയുള്ളതായിരുന്നുവെങ്കിൽ ഇത്തവണ സംവിധായകൻ ആ വഴിയിൽ നിന്ന് മാറി ത്രില്ലർ മൂഡിലുള്ള കഥപറച്ചിൽ രീതിക്കാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. കുടുംബ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന പ്രതികാര കഥയാണ് ഈ സിനിമയുടേത്. അച്ഛനും മകനും അയാളുടെ ഭാര്യയും ചെറിയ കുട്ടിയും അവരുടെ വളർത്തുനായയും അടങ്ങുന്ന കുടുംബത്തിൽ ഒരു ദിവസം അപ്രതീക്ഷിതമായി നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്.
3: എന്ത് പറ്റി?
4: ഭൂതോ?
3: എവിടെ?
2: കിണറിന്റെ അപ്പുറത്ത്.
3: കിണറിന്റെ അപ്പുറത്തോ? അയ്യോ മോനി, അത് മണിയാശാനല്ലേ? മണിയാശാൻ ഭൂതത്തിന്റെ വേഷം കിട്ടുന്നല്ലേ? ചീത്തക്കുട്ടികളെ മാത്രം ഭൂതം പിടിക്കുള്ളൂ. മോൻ ചീത്തക്കുട്ടിയാണോ?
2: അല്ല.
3: പിന്നെന്താ?
1: ടൊവിനോ അവതരിപ്പിക്കുന്ന ഷാജി എന്ന കഥാപാത്രത്തിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത്. ആദ്യാവസാനം വരെയും കഥയുടെ സ്വാഭാവികമായ ഒഴുക്കിനും കഥ പറച്ചിൽ രീതിക്കും പരിക്ക് പറ്റാതെ കൊണ്ടുപോകാനുള്ള സംവിധായകന്റെ ശ്രമം ഇവിടെയും വിജയിച്ചിട്ടുണ്ട്. മനുഷ്യനും മൃഗവും തമ്മിലുള്ള വൈകാരിക ബന്ധത്തിന്റെ ആഴവും അതിന്റെ നഷ്ടം മനുഷ്യനെ പ്രതികാരത്തിലേക്ക് നയിക്കുന്നതും എത്രത്തോളം ഭയാനകമാണെന്ന് കാണിച്ചു തരുന്ന സിനിമ കൂടിയാണ് കള.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: വിശാലവും വന്യവുമായ ഒരു കിടിലൻ പറമ്പിന് നടുവിലായി ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വീട്ടിലാണ് കള എന്ന സിനിമയുടെ കഥ നടക്കുന്നത്. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ക്ലബ് ബോർഡ് വിത്ത് മീ ആർ ജെ അനാമിക.
1: ചേച്ചി പുറത്തേക്കൊക്കെ ഒരു കണ്ണ് വേണേ.

0: ഷാജി എന്ന കഥാപാത്രത്തെയാണ് ടൊവിനോ തോമസ് അവതരിപ്പിക്കുന്നത്. ഭാര്യയും അച്ഛനും മകനും അടങ്ങുന്ന അയാളുടെ കുടുംബത്തിൽ ഒരു ദിവസം നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. ആദ്യ അവസാനം ഭീതിയുടെയും ആകാംക്ഷയുടെയും ഒരു പശ്ചാത്തലം ഒരുക്കിയാണ് സംവിധായകൻ കഥ പറഞ്ഞു പോകുന്നത്. ആദ്യം മുതൽ സിനിമ സൃഷ്ടിക്കുന്ന ആകാംക്ഷയുടെയും ഭീതിയുടെയും കൊട്ടിക്കേറലാണ് പിന്നീട് അങ്ങോട്ട് കാണാനായിട്ട് സാധിക്കുക.
1: ഇപ്പോ നാട്ടില് പുറം പണിക്കൊക്കെ അവരാ, കൂലിയും കുറവാ. അച്ഛ, ചമ്മാലപ്പറമ്പില് നമുക്ക് റോബസ്റ്റ വാഴ വെച്ചാലോ? നല്ല കന്ന് കിട്ടാണ്ട് നമ്മുടെ രജിക്ക് ഇപ്പൊ അതിന്റെ ഏർപ്പാടാ. ഇറക്കട്ടെ, നല്ല വിളവാന്നാ കേട്ടെ.
2: പട്ടയം ശരിയാക്കി ആ സ്ഥലം കിട്ടണവരെ കൊടുത്തിട്ട് അവളുടെ അക്കൗണ്ടിൽ ബാങ്ക് ഇടാൻ നോക്കാ.
0: ഷാജിയുടെ അകത്തും പുറത്തുമുള്ള ഭയങ്ങളിലും സംശയങ്ങളിലും ഊന്നിയാണ് ഓരോ കഥാപാത്രങ്ങളുടെയും വരവ്. ആ വീടിനെയും അതിനോട് ചേർന്ന കാടിനെയും എല്ലാം ഭയത്തിലേക്ക് പൊതിയുകയാണ് രോഹിത്തിന്റെയും അഖിൽ ജോർജിന്റെയും ദൃശ്യാഖ്യാനം. രവിയുടെ വീട്ടിലേക്ക് പുറത്തുനിന്നെത്തുന്ന അവരുടെ രക്തസൗഹൃദ ബന്ധത്തിലല്ലാത്ത ഏതൊരാളും സംശയിക്കപ്പെടേണ്ടവരോ സൂക്ഷിക്കേണ്ടവരോ ആണെന്ന ചിന്ത രവിയുടെ പേരക്കുട്ടിയിലടക്കമുണ്ട്. തോട്ടം പണി നടത്തിപ്പുകാരനായി രവിയുടെയും ഷാജിയുടെയും കയ്യാളായി എത്തുന്ന മണി എന്ന കഥാപാത്രം മുറുക്കിത്തുപ്പുന്നതും കുട്ടിയെ നോക്കുന്നതുമെല്ലാം ഈ സംശയപ്പുറത്താണ് സിനിമ കാണിക്കുന്നത്.
1: നീ പേടിക്കണ്ട, ഞാൻ പോലീസിനൊന്നും വിളിക്കില്ല. പറഞ്ഞോനേ, പറഞ്ഞോനെ, ചേട്ടന് കുറെ പണിയുള്ളതാ. ഇത് കഴിഞ്ഞിട്ട് വേണം അതൊക്കെ തീർക്കാൻ. പറയാൻ ഉദ്ദേശമില്ല, നീ ഇവിടെ തന്നെ കിടക്കുള്ളൂ. പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ നിന്നോട് ഞാൻ തല്ലിക്കൊല്ലും. എന്നിട്ട് ഈ പറമ്പിന്റെ മൂലയിൽ കുഴിച്ചിടും.

അറിയാതെ പറ്റുപോയതല്ലേടാ ഇന്ന് വിട്ടുകളയാൻ ഷാജിക്ക് പറ്റുന്നതും മറുവശത്തുള്ളയാൾക്ക് സാധിക്കാത്തതുമായ ഷാജിയുടെ ഈഗോയിൽ ഊന്നിയൊരു ചെയ്തിയെ പിന്തുടർന്നാണ് മൂർ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ വരവ്. ഷാജിക്ക് അതുവരെ അതിനിസാരമെന്ന് തോന്നിയ മനുഷ്യരെ, നായാടിയുടെ മകനെ, അവരുടെ അസ്തിത്വമുള്ള കാടിനെ കാട്ടാനാണ് ആ വരവ്. രോഹിത് വിഷ്വലും സൗണ്ടിലും പശ്ചാത്തല സംഗീതത്തിലുമായി തീർക്കുന്ന കഥാന്തരീക്ഷം തന്നെയാണ് കളയുടെ ഹൈലൈറ്റ്. അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ, ഇബ്ലിസ് എന്നിങ്ങനെ വേറിട്ട് നീങ്ങുന്ന രണ്ട് സിനിമകൾക്ക് ശേഷം അതിശയിപ്പിക്കുന്ന ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പിലേക്ക് ഉയരുകയാണ് രോഹിത് വി എസ്. ചൂഷകരെയും ചൂഷിത സമൂഹത്തെയും പ്രതിനിധീകരിക്കുന്ന രണ്ട് കഥാപാത്രങ്ങളിലൂന്നിയ സമാന്തര യാത്ര കൂടിയാണ് കള എന്ന സിനിമയുടേത്. നായാടിയുടെ മകന് നായ അയാളുടെ സഹജീവിയാണ്. ഷാജിക്ക് ബ്ലാക്കി അയാളിലെ അധികാരത്തിന്റെയോ മൂലധനത്തിന്റെയോ ചിഹ്നങ്ങളിൽ ഒന്ന് മാത്രം. ലക്ഷം കൊടുത്തു വാങ്ങിച്ചൊരു നായ, നീ അതിനെ കൊണ്ടുപോയിക്കോ, നാടനല്ല വിദേശിയ, അല്ലെങ്കിൽ വില കൊടുത്തു കൊള്ളാവുന്ന ഒന്നിനെ വാങ്ങിത്തരാമെന്നും ഷാജി പറയുന്നുണ്ട്. പുകയ്ക്കുന്ന സിഗരറ്റിൽ മുതൽ ഉള്ളിലും ഉടലിലും ആണിനെ ആണഹന്തയെ പേറുന്ന ഒരാളാണ് ഷാജി. നിറത്തിലും ഉടലിലും ഇടത്തിലുമെല്ലാം മേൽത്തരം മനുഷ്യനാണ് താനെന്ന് ഷാജി ആവർത്തിക്കുന്നുണ്ട്. വീടിന് പുറത്തെ ഏതൊരു ആക്രമണത്തെയും പ്രതിരോധിക്കുന്ന ഷാജിക്ക് പുറമേക്ക് മാത്രമാണ് മുറിവുകൾ ഉണ്ടാകുന്നത്. അയാളിലെ വാരണ്യ ബോധത്തിനോ ആണഹന്തയ്ക്കോ തെല്ലും പരുക്കേൽക്കുന്നില്ല. മരിച്ചാലും വിട്ടുകളയില്ലെന്ന് ആ നായാടിയുടെ മകൻ തീർച്ചപ്പെടുത്തുന്നതും അതിനാലാവും. വീട്ടിനകത്തെത്തുമ്പോൾ അയാളെ എതിരാളി നിലം പരിച്ചാക്കുമ്പോൾ അകമേക്കും തകർന്നടിയുകയാണ് ഷാജി. പുറമേക്ക് മുറിവേൽപ്പിക്കാനല്ല വന്നതെന്ന് മൂറിന്റെ കഥാപാത്രം പറയാതെ പറയുന്നുണ്ട്. അവിടെ നിന്നങ്ങോട്ടുള്ള പടകെട്ടിറക്കത്തിലാണ് കളയിലെ നായകന്റെ ഉദയം. വർഗ വിശകലനത്തിനൊപ്പം തന്നെയാണ് രോഹിത് വി എസ് ഷാജി എന്ന കള പറിച്ചറിയുന്നത്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
0: Ashraya FM 90, Nadinoppam, Nattarkoppam.
3: തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90. സ്റ്റേ ട്യൂൺ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ എഫ് എം 90-ൽ ഇനി ആകാശവാണി വാർത്തകൾ.
2: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ധി. പ്രധാന വാർത്തകൾ. ഇപിഎഫ് പദ്ധതിക്കായുള്ള പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്തി കേന്ദ്രമന്ത്രിസഭായോഗം. സൌദി അറേബ്യയിലെ മക്കയ്ക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ പുതിയ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള സേവാ സങ്കല്പ അഭിയാന് രാജ്യത്ത് നാളെ തുടക്കം. വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം 5 കിലോ വരെ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കന്നിമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. വാർത്തകൾ വിശദമായി. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതിക്കായുള്ള പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്തി കേന്ദ്രമന്ത്രിസഭായോഗം. 51 ലക്ഷത്തിലധികം ജീവനക്കാർ കൂടി ഇതിലൂടെ ഇപിഎഫ് പരിരക്ഷയുടെ പരിധിയിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. 25,000 രൂപ വരെ ശമ്പളമുള്ള തൊഴിലാളികൾക്ക് ഇതിലൂടെ ഇപിഎഫ് പരിരക്ഷ നിർബന്ധമായും ലഭിക്കും. പ്രതിവർഷം 11,339 കോടിയോളം രൂപയുടെ അധിക ചെലവാണ് ഇതിനായി വേണ്ടിവരികയെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു.
3: 25,000 rupees per month salary will be the new ceiling for PF deductions. Isse kareeb 51 lakh employees ko iska benefit milega, jo ki 15 to 25 wale band mein the, they will start getting covered in the new PF rules. Bharat Sarkar ka is pe estimated government expenditure rahega about 11,339 crore rupees every year.
2: സൌദി അറേബ്യയിലെ മക്കയ്ക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സാധാരണക്കാരുടെ ജീവനും അടിസ്ഥാന സൌകര്യങ്ങൾക്കും ഭീഷണിയാകുന്ന ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിക്കുന്നതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. മേഖലയിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന പ്രത്യാശയും അദ്ദേഹം പങ്കുവച്ചു. സംസ്ഥാനത്ത് നിക്ഷേപ പദ്ധതികൾക്കുള്ള അനുമതികൾ ഏകീകരിക്കുന്നതിനും വേഗത്തിലാക്കുന്നതിനുമായി സരൽ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. 25 മുതൽ 50 കോടി രൂപ വരെ നിക്ഷേപമുള്ള പദ്ധതികൾക്ക് ജില്ലാതല സമിതിയും 50 കോടി രൂപയ്ക്ക് മുകളിലുള്ള പദ്ധതികൾക്ക് സംസ്ഥാനതല സമിതിയും രൂപീകരിക്കുമെന്ന് മന്ത്രിസഭായോഗത്തിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. എറണാകുളത്ത് 2 പ്രത്യേക NIA കോടതികൾ സ്ഥാപിക്കാനും ആരോഗ്യവകുപ്പിൽ 18 റേഡിയോഗ്രാഫർ ഗ്രേഡ് 2 തസ്തികകൾ സൃഷ്ടിക്കാനും തീരുമാനമായി. പുതുയുഗ കേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള യാത്രയിൽ പ്രഖ്യാപനങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് റീ ഇമാജിനിംഗ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 3 ദിവസങ്ങളിലായി നടക്കുന്ന റൌണ്ട് ടേബിൾ കോൺഫറൻസ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എത്ര പദ്ധതികൾ പ്രഖ്യാപിച്ചു എന്നതല്ല, അതിൽ എത്രയെണ്ണം ഗുണമേന്മയോടെ സമയബന്ധിതമായി നടപ്പാക്കി എന്നതാണ് പ്രധാനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
4: ഒരു പുതുയുഗ കേരളം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയിൽ പ്രഖ്യാപനങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഈ റൌണ്ട് ടേബിൾ കോൺഫറൻസ്. റിയൽ ടെസ്റ്റ് ഓഫ് ദ ഗവൺമെന്റ് ഈസ് നോട്ട് ദ നമ്പർ ഓഫ് പ്രോജക്ട്സ് ദ ഗവൺമെന്റ് അനൗൺസസ് ബട്ട് ദ നമ്പർ ഓഫ് പ്രോജക്ട്സ് വി ഇംപ്ലിമെന്റ്സ്. പുതിയ കാലത്തിന് അനുസരിച്ചിട്ടുള്ള പ്രോജക്ടുകൾ ഉണ്ടാകും, സമയബന്ധിതമായി ആ പ്രോജക്ടുകൾ തീർക്കണം. കൃത്യമായിട്ടുള്ള ആശയങ്ങളെ ചൂസ് ചെയ്ത് ഏറ്റവും പുതിയ കാലത്തുള്ള മോഡലുകൾ ക്രിയേറ്റ് ചെയ്ത് നോളജ് പാർട്ണറുടെ സഹായത്തോടുകൂടി പ്രോജക്ടുകൾ ഇംപ്ലിമെന്റ്.
2: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് പുതിയ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സൌരോർജ്ജം ഉൾപ്പെടെയുള്ള പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ബാറ്ററി സ്റ്റോറേജ്, പമ്പ്ഡ് സ്റ്റോറേജ് തുടങ്ങിയ സംവിധാനങ്ങൾ വ്യാപിപ്പിക്കും. KSEB സ്വകാര്യവൽക്കരിക്കില്ലെന്നും മറിച്ച് കൂടുതൽ സ്വയം പര്യാപ്തമാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KSEB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. 600-ലധികം പ്രദർശകരും 300-ഓളം അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. സ്റ്റാർട്ടപ്പുകൾക്കായി പ്രത്യേക പവലിയനും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള സേവാ സങ്കൽപ്പ് അഭിയാന് രാജ്യത്ത് നാളെ തുടക്കം. കേന്ദ്രമന്ത്രിമാർ പരിപാടിയിൽ പങ്കെടുത്ത് ദീപങ്ങൾ തെളിയിക്കും. ഒരു മാസം നീളുന്ന പരിപാടികളിൽ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളും അണിനിരക്കും. സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിനും രാജ്യത്ത് നാളെ തുടക്കമാകും. പൊതുയിടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് ഒക്ടോബർ 17 വരെയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. സ്വച്ഛസാഗർ സുരക്ഷിത സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി കടൽ തീരങ്ങളിൽ വിപുലമായ ശുചീകരണ പരിപാടികളും വരും ദിവസങ്ങളിൽ നടക്കും. 2024 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കന്നഡ നടൻ അനന്ത് നാഗിന്. ചലച്ചിത്ര മേഖലയിൽ 5 ദശാബ്ദങ്ങളായി നൽകിവരുന്ന സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. ഗുജറാത്തിലെ കെവാഡിയയിൽ ഈ മാസം 22 നടക്കുന്ന 72 ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം 5 കിലോ വരെ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയില്ലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഗ്രാമീണ ബാങ്ക് സേവനങ്ങൾ കൂടി റേഷൻ കടകളിൽ ഏർപ്പെടുത്തുന്നതിന്റെ സാധ്യത പരിഗണനയിലുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ചില്ലറ റേഷൻ വ്യാപാരികളുടെ വേതന വർധന പാക്കേജ് സംബന്ധിച്ച ഫയൽ എത്രയും വേഗം സർക്കാരിന്റെ പരിഗണനയ്ക്ക് വിടാനും മന്ത്രി നിർദ്ദേശം നൽകി. കന്നിമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. കന്നി ഒന്നായ നാളെ രാവിലെ 5 മണി മുതലാണ് പൂജകൾ ആരംഭിക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
5: തന്ത്രി കണ്ഠരബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ.ഡി. പ്രസാദ് നട തുറന്ന് ദീപം തെളിച്ചു. തുടർന്ന് 18-ാം പടിക്ക് താഴെ ആഴിയിൽ അഗ്നി പകർന്നതോടെ 18-ാം പടി കയറി ദർശനം നടത്താൻ ഭക്തജനങ്ങൾക്ക് അനുമതി ലഭിച്ചു. കന്നിയൊന്നായ നാളെ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകൾ ഉൾപ്പെടെ വിശേഷാൽ പൂജകളും നടക്കും. നാളെ മുതൽ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം 18-ാം പടിയിൽ പടിപൂജയും ഉണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21-ന് രാത്രി 10-ന് നട അടയ്ക്കും.
2: വിനായക ചതുർത്ഥി ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് രാത്രി 9 മണി വരെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. കിഴക്കേക്കോട്ടയിൽ നിന്നാരംഭിച്ച് പാളയം വഴി ശംഖമുഖത്താണ് ഘോഷയാത്ര സമാപിക്കുക. KSRTC ബജറ്റ് ടൂറിസം സെല്ലിന്റെ ലക്ഷദ്വീപ് ഹൈദരാബാദ് പാക്കേജ് സർവീസ് ഈ മാസം 22-ന് മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പുതിയ ഓൺലൈൻ ബുക്കിംഗ് സോഫ്റ്റ്വെയറും അന്നേ ദിവസം പ്രവർത്തന സജ്ജമാകും. ഇന്ത്യൻ റെയിൽവേയുടെ മാതൃകയിൽ ടിക്കറ്റ് റിസർവേഷന് വെയ്റ്റിംഗ് ലിസ്റ്റ് സംവിധാനവും ഇതിലൂടെ ഏർപ്പെടുത്തുന്നുണ്ട്. ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിന്റെ കാക്കനാട്ടെ ഫ്ളാറ്റിലും ചാനലിന്റെ കൊച്ചി ഓഫീസിലും പോലീസ് റെയ്ഡ് നടത്തി. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് ആന്റോ അഗസ്റ്റിൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ചാനലിന്റെ ന്യൂസ് റൂമിൽ പോലീസ് സംഘം പരിശോധനയ്ക്കെത്തിയതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ്. അതിനിടെ അഗസ്റ്റിൻ സഹോദരങ്ങളുടെ വയനാട്ടിലെ വസതിയിൽ SAT നടത്തിയ പരിശോധനയ്ക്കിടെ 43 ലിറ്റർ വിദേശ മദ്യവും 7 ലിറ്റർ വൈനും കണ്ടെടുത്ത സംഭവത്തിൽ എക്സൈസ് തുടർ നടപടികൾ ആരംഭിച്ചു. വഴുതക്കാട് സർക്കാർ അന്ധവിദ്യാലയ പ്രഥമ അധ്യാപക ചുമതല വഹിക്കുന്ന കാഴ്ചയില്ലാത്ത അധ്യാപകൻ ബി വിനോദിനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രകടനവും പ്രതിഷേധ ധർണയും നടത്തി കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്. വിദ്യാലയത്തിൽ മുൻപ് പ്രഥമ അധ്യാപക ചുമതല വഹിച്ചിരുന്ന ലീന സി ലംബോദരനെ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. അറബിക്കടലിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഈൽ മത്സ്യം ഇനി CMFRI പേരിൽ അറിയപ്പെടും. കൊല്ലം തീരത്ത് നിന്ന് ഏകദേശം 300 മീറ്റർ ആഴക്കടലിൽ നിന്ന് കഴിഞ്ഞ ജനുവരിയിൽ കണ്ടെത്തിയ മീനിന് അരിയോസോമ CMFRINSE എന്ന നാമകരണം ചെയ്തു. CMFRIയിലെ ഗവേഷകരാണ് ഇത് പുതിയ ഇനം ഈൽ മത്സ്യമാണെന്ന് തിരിച്ചറിഞ്ഞത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 333 പോയിന്റ് നേട്ടത്തിലും നിഫ്റ്റി 99 പോയിന്റ് നേട്ടത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 200 രൂപ വർദ്ധിച്ച് 1,12,520 രൂപയും ഗ്രാമിന് 14,065 രൂപയുമാണ് ഇന്നത്തെ വില. കോഴിക്കോട് ചേവായൂർ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പ് സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ 2 പേർ അറസ്റ്റിൽ. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ഗിരീഷ് ഉൾപ്പെടെയാണ് അറസ്റ്റിലായത്. ആറന്മുള വള്ളസദ്യക്കാലത്തിന് സമാപനമായി. 7 വള്ളസദ്യകളാണ് ഇന്ന് നടന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നായ വള്ളസദ്യ പള്ളിയോട സേവാ സംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായാണ് കഴിഞ്ഞ 2 മാസക്കാലമായി നടത്തിവന്നത്. ലക്ഷദ്വീപ് കവരത്തിയിൽ യുവാക്കൾക്കും ചെറുകിട കർഷകർക്കുമായി പോഷകത്തോട്ടം, മണ്ണിര കമ്പോസ്റ്റിംഗ് എന്നിവയിൽ 3 ദിവസത്തെ പരിശീലന പരിപാടിക്ക് തുടക്കമായി. കൃഷി വിജ്ഞാൻ കേന്ദ്രം ലക്ഷദ്വീപിന്റെ ആഭിമുഖ്യത്തിലാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. EPF പദ്ധതിക്കായുള്ള പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്തി കേന്ദ്രമന്ത്രിസഭായോഗം. സൌദി അറേബ്യയിലെ മക്കയ്ക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ പുതിയ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള സേവാ സങ്കല്പ് അഭിയാന് രാജ്യത്ത് നാളെ തുടക്കം. വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം 5 കിലോ വരെ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയില്ലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കന്നിമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കള എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ക്ലബ് ബോർഡിൽ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ക്ലബ് ബോർഡ് വിത്ത് മീ ആർ ജെ അനാമിക.
1: ആരെങ്കിലും ഇതിൽ ഓടിയോ?
2: ആര്?
1: ആ, ചിലപ്പോ ചേച്ചിക്ക് തോന്നിയതായിരിക്കും. എന്നാ ചേച്ചി വയ്ക്കോട്ടെ.

0: അത്യാ എന്റെ അച്ചാച്ചനും കേളുമാവൊക്കെ താമസിച്ച മണ്ണായിരുന്നാ ഇത്. അമ്മമാരെല്ലാം കൂടെ വെട്ടിപ്പിടിച്ചെടുത്ത്
1: നമ്മളെ കൊണ്ടൊന്നും കൊള്ളായിപ്പോയില്ല മാമ.
2: ടൊവീനോയുടെ കരിയറിലെ മാത്രമല്ല മലയാള സിനിമ തന്നെ ഓർത്തിരിക്കാൻ പോകുന്ന കഥാപാത്രമാണ് ഷാജി. കളയുടെ തുടക്കത്തിൽ എഴുത്തുകാരൻ ഓസ്കാർ വൈൽഡിന്റെ ഒരു വാചകം എഴുതി കാണിക്കുന്നുണ്ട്. സ്വാർത്ഥത എന്നാൽ തനിക്കിഷ്ടപ്പെട്ട പോലെ ജീവിക്കലല്ല, മറിച്ച് തന്റെ ഇഷ്ടത്തിനനുസരിച്ച് മറ്റുള്ളവർ ജീവിക്കണമെന്ന നിർബന്ധമാണെന്നാണ് ഈ വരികൾ. സിനിമയുടെ കാതൽ ഈ വരികളിലുണ്ട്. ഷാജി എന്ന കഥാപാത്രത്തിന്റെ ഷാജിയുടെ കഥാപാത്രത്തെ വളരെ പതിയെ പതിയെ ഓരോ അടലുകളായാണ് ചിത്രം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. ഷാജി എന്ന മസ്കുലാനിറ്റിയുടെ എല്ലാ ടോക്സിക് സ്വഭാവത്തിലും അഭിരമിക്കുന്ന സ്വാർത്ഥനായ പുരുഷൻ നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരും. അയാൾ എപ്പോഴും വയലന്റ് ആയ ഒരു മനുഷ്യനല്ല, അതിധീരനുമല്ല. പക്ഷേ താൻ എന്നതിനപ്പുറത്തേക്ക് കാണാൻ കഴിയാത്ത എന്നാൽ കർക്കശക്കാരനായ അച്ഛന്റെ മുന്നിൽ പതുങ്ങി പോകുന്ന നമുക്ക് പരിചിതനായ ഒരു മനുഷ്യനാണ് അയാൾ. ഷാജി എന്ന കഥാപാത്രത്തെ വാർത്തെടുത്തിരിക്കുന്നതിലാണ് തിരക്കഥാകൃത്തുകളായിട്ടുള്ള യദു കൃഷ്ണനും സംവിധായകൻ കൂടിയായ രോഹിത് VS തങ്ങളുടെ കഴിവ് മുഴുവൻ പുറത്തെടുത്തിരിക്കുന്നത് എന്ന് തന്നെ
3: പറയാം. വണ്ടിക്കുലി വേണോ പറഞ്ഞു ഞാൻ തരാം.
2: ടൊവീനോ തന്റെ കഥാപാത്രത്തോട് നീതി പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പല സീൻസിലും കരിയർ ബെസ്റ്റ് പെർഫോമൻസും നൽകിയിട്ടുമുണ്ട്. ചിത്രത്തിൽ ഷാജിയുടെ ഭാര്യയുടെ കഥാപാത്രത്തെ ഏറെ ശ്രദ്ധയോടെ തന്നെയാണ് തിരക്കഥാകൃത്തുകൾ മെനഞ്ഞെടുത്തിരിക്കുന്നത്. ചില ട്രോമകളിലൂടെ കടന്നുപോയതിന്റെ ഭാരവും ഇഷ്ടവും പേടിയും എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥയും അങ്ങനെ വ്യത്യസ്തമായ വികാരങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന സങ്കീർണമായ ഒരു കഥാപാത്രമാണ് അത്. ആ കഥാപാത്രം ദിവ്യാ പിള്ള സ്വാഭാവികതയോടെ ചെയ്തിട്ടുണ്ട്. ലാലും അച്ഛൻ കഥാപാത്രമായി തന്റെ ഭാഗം മനോഹരമാക്കിയിട്ടുണ്ട്. കളയുടെ രണ്ടാമത്തെ ട്രെയിലറിന്റെ അവസാന ഭാഗത്ത് ഒരൊറ്റ സെക്കൻഡിൽ മാത്രം കാണിക്കുന്ന മൂർ എന്ന നടനാണ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിൽ സത്യത്തിൽ കളം നിറഞ്ഞാടുന്നത്. ചിത്രത്തിലുടനീളം ഒരൊറ്റ വികാരമാണ് പ്രധാനമായിട്ടും മൂറിന്റെ കഥാപാത്രത്തിനുള്ളതെങ്കിലും ബോറടുപ്പിക്കാതെ കൊണ്ടുപോകാൻ ആ കഥാപാത്രത്തിന് ആയിട്ടുണ്ട്.
4: ഷാജി, ആ ബ്ലാക്കിനെങ്കിൽ തുറന്നു വിട്, അവൻ നോക്കിക്കോളും.
3: നീ പട്ടിണി കൊല്ലാൻ വന്നല്ലേ, കൂട്ടി കിടപ്പുണ്ട്, കൊന്നിട്ട് പോക്കോ.
2: ഫൈറ്റ് രംഗങ്ങളിൽ പലപ്പോഴും ടൊവീനയേക്കാൾ മനസ്സിൽ നിൽക്കുന്നത് മൂറ് തന്നെയാണ്. ഒരു പ്രതികാരത്തിന്റെ കഥയാണ് കള. പക്ഷേ ഒരു പ്രതികാരത്തിന്റെ കഥ മാത്രമല്ല താൻ. ഗോത്ര വിഭാഗക്കാരുടെ ഭൂമി കൈയടക്കി അവരെ ആ മണ്ണിലെ പണിക്കാരും അടിമകളുമാക്കി മാറ്റിയവരെ കുറിച്ചും എപ്പോഴും മണ്ണും മുതലും വെട്ടിപ്പിടിക്കാനും വർദ്ധിപ്പിക്കാനുമുള്ള അടങ്ങാത്ത ത്വരയുള്ള മനുഷ്യരെ കുറിച്ചും ഈ സിനിമ വ്യക്തമായി പറയുന്നുണ്ട്. ടൈറ്റിൽ എഴുതുന്ന സമയത്തുള്ള ഇലൂസ്ട്രേഷനിലും അതിലെ കഥയും വന്യം എന്ന പാട്ടിലും ചിത്രത്തിന്റെ മൂഡ് സംവിധായകൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ തോന്നുന്ന ആ ഫീലിൽ നിന്നും ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് ആ മൂഡിൽ തന്നെ പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ ഒരു പരിധിവരെ സംവിധായകന് കഴിയുന്നുമുണ്ട്.
5: വരിക്കുക. പിരിന്തുതാ.

ചെളി നിറഞ്ഞ കാൽപ്പാടുകൾ വീട്ടിൽ കാണുന്നത്, പണിക്കെത്തുന്ന ചില ആളുകൾ, ചെളി പറ്റിയിരിക്കുന്ന ഒരു ചെരുപ്പ്, ചിത്രത്തിൽ കടന്നു വരുന്ന ഓരോ കഥാപാത്രങ്ങളുടെയും നോട്ടങ്ങൾ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ് ആ മൂഡ് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. കള എന്ന സിനിമ കണ്ട ശേഷം ഈ ഭൂമിയിൽ ആരാണ് കള എന്ന് ഓരോ പ്രേക്ഷകനും സ്വയം ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഈ സിനിമയുടെ വിശേഷങ്ങളായിരുന്നു ഇന്നത്തെ ക്ലബ്ബോർഡിൽ. ഇതുപോലെ മറ്റൊരു മനോഹരമായ സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത ക്ലബ്ബോർഡിൽ വീണ്ടും ജോയിൻ ചെയ്യുന്നതുവരെ ഇറ്റ്സ് മീ അർജ്ജനാമിക സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

Hey, hello, good evening and welcome to Take a Break with me, RJ Sultana. അങ്ങനെ ആസ്ട്രിയ FM 90 ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളും ഇങ്ങനെ കേട്ട് കേട്ടതാ ഇപ്പൊ നമ്മൾ നമ്മുടെ ടേക്ക് എ ബ്രേക്കിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണല്ലേ. അപ്പൊ ഇന്നെന്തായാലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുട്ടി കുട്ടി കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ഇതാ ഇവിടെ ഇങ്ങനെ റെഡിയാണ് കേട്ടോ. യെസ്, വിസ്മയങ്ങളും വൈവിധ്യങ്ങളും വ്യത്യസ്തതകളുമാണ് ഇന്ത്യയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ വർഷം മുഴുവനും ഇന്ത്യയിൽ കാണാനായി നിരവധി കാഴ്ചകളാണുള്ളത്. ഓരോ സീസണിലും നിരവധി കാഴ്ചകളാണ് ഇവിടെ ഉള്ളതും. അങ്ങനെയാണെങ്കിൽ ഓരോ മാസവും യാത്ര പോകാനായി ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആ സീസണിലായിരിക്കും ആ സ്ഥലങ്ങൾക്ക് കൂടുതൽ ഭംഗി. ഇനി കേരളത്തെ കുറിച്ച് പറയാനാണെങ്കിൽ കേരളം എല്ലാ സീസണിലും മനോഹരിയാണെങ്കിലും മൺസൂൺ സമയത്ത് ഒരു പ്രത്യേക ഭംഗിയാണ്. അടുത്ത കാലത്തായി മഴക്കാലത്ത് നിരവധി പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കാറുണ്ട്. എന്നിരുന്നാലും കേരളത്തിന്റെ ഭൂപ്രകൃതി ആരുടെയും മനം മയക്കുന്ന ഒന്ന് തന്നെയാണ്. മനോഹരമായ മലനിരകളും അതിസുന്ദരമായ കടൽ തീരങ്ങളും അങ്ങനെ നിരവധി പ്രകൃതി സുന്ദരമായ കാഴ്ചകളാണ് സഞ്ചാരികളെ ഇവിടെ കാത്തിരിക്കുന്നത്. സാഹസികത ആഗ്രഹിക്കുന്നവർക്കും പ്രകൃതിയിൽ അലിഞ്ഞ് കുറച്ച് സമയം സ്വസ്ഥമായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും എന്ന് തുടങ്ങി എല്ലാവർക്കും ഇഷ്ടമുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് യാത്ര ചെയ്യാം. ഹിൽ സ്റ്റേഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ജനുവരിയിൽ പോകാൻ പറ്റിയ സ്ഥലമാണ് ഉത്തരാഖണ്ഡിലെ ഒലി. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലാണ് ഈ ജനപ്രിയമായ ഹിൽ സ്റ്റേഷൻ. ഗോവയിലേക്കും രാജസ്ഥാനിലേക്കും പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ജനുവരിയിൽ ആ യാത്ര നടന്നില്ലെങ്കിൽ ഫെബ്രുവരിയിൽ നടത്താവുന്നതാണ്. യെസ്, ഈ രണ്ട് സ്ഥലങ്ങളിലും ഫെബ്രുവരിയിലും നല്ല കാലാവസ്ഥ ആയിരിക്കും. കൂടാതെ കൊണാർക്ക്, പോണ്ടിച്ചേരി എന്നീ സ്ഥലങ്ങളിലേക്കും ഫെബ്രുവരിയിൽ പോകാവുന്നതാണ്. അതുപോലെ തന്നെ തെളിഞ്ഞ കാലാവസ്ഥയാണ് വാരണാസിയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. മാർച്ചിൽ പ്രധാന ഘടകങ്ങളിൽ ഒന്നും ഇത് തന്നെയാണ്. ഇനിയിപ്പോ ഏപ്രിലേക്ക് വരാനാണെങ്കിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സ്ഥലങ്ങൾ വളരെ മനോഹരമായി കാണപ്പെടുന്ന സമയമാണ് ഏപ്രിൽ മാസം. കാശ്മീരിൽ ട്യൂലിപ്പ് ഗാർഡൻ കാണാൻ പോകാൻ പറ്റിയ സമയമാണ്. അതുപോലെ തന്നെ മണാലിയിലൊക്കെ പോകാൻ നമുക്ക് വളരെ ഇഷ്ടമാണല്ലേ. മെയ് മാസത്തിൽ യാത്ര പോകാൻ പറ്റിയ സ്ഥലങ്ങളിൽ ദക്ഷിണേന്ത്യയുടെ ഭാഗമായ കൊടൈക്കനാലും ഉത്തരേന്ത്യയുടെ ഭാഗമായ മണാലിയും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ഇനിയിപ്പോ ജൂൺ ആയാലോ, മൺസൂൺ സീസൺ എന്ന മാജിക് ആണ് ജൂൺ മാസത്തിൽ മേഘാലയക്ക് പ്രത്യേക സൗന്ദര്യം നൽകുന്നത്. ഇനി നമ്മുടെ കേരളം ആസ്വദിക്കാനാണ് പ്ലാനെങ്കിൽ ജൂലൈ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ. കേരളത്തിലെ മഴ വ്യത്യസ്തമായ അനുഭവമാണ് സഞ്ചാരികൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മഴ ആസ്വദിക്കാൻ പറ്റിയ സമയമാണ് ജൂലൈ. അടുത്ത കാലത്തായി ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ മഴക്കാലത്തെ വിനോദസഞ്ചാരത്തെ ബാധിച്ചിട്ടുണ്ട്. അരുവികളും പുഴകളും നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങളും കേരളത്തിന്റെ മനോഹാരിത കൂട്ടുന്ന സമയമാണിത്. ഇനിയിപ്പോ തമിഴ്നാടും മഹാരാഷ്ട്രയും ഒന്ന് ചുറ്റിക്കറങ്ങാനാണ് പ്ലാനെങ്കിൽ ഓഗസ്റ്റ് ആണ് അതിന് പറ്റിയ സമയം. അടുത്തതാണ് സെപ്റ്റംബർ. സെപ്റ്റംബറിൽ ആൻഡമാനിലേക്ക് യാത്ര ചെയ്യുന്നത് കൊണ്ട് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. ആൾത്തിരക്കും ബഹളവും കുറഞ്ഞ സമയമാണിത്. മൺസൂൺ കഴിയുന്ന സമയമായതിനാൽ തന്നെ നല്ല പച്ചപ്പും ഉണ്ടായിരിക്കും. മഴക്കാലം പൂർണ്ണമായും മാറിയിട്ടില്ലാത്ത സമയമായതിനാൽ തന്നെ ഇടയ്ക്ക് മഴ ഉണ്ടാകാനും കാലാവസ്ഥ പെട്ടെന്ന് മാറാനും സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ജലകായിക വിനോദങ്ങൾ ചിലപ്പോൾ തടസ്സപ്പെട്ടേക്കും. നമ്മൾ എല്ലാവർക്കും ഒരുപോലെ പോകാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണല്ലേ ഹംപി. എന്നാൽ ഹംപിക്ക് പറ്റിയ മാസം എന്ന് പറയുന്നത് അത് ഒക്ടോബർ തന്നെയാണ്. ഇനി നവംബറും ഡിസംബറും എടുക്കാനാണെങ്കിൽ കേരളത്തിലെ കായലോരങ്ങളും വഞ്ചിവീടും മൂന്നാർ, വയനാട് പോലെയുള്ള ഹിൽ സ്റ്റേഷനുകളിലേക്കുള്ള യാത്ര ആസ്വദിക്കാൻ പറ്റിയ ടൈമാണ് നവംബറും ഡിസംബറും. കൂടാതെ രാജസ്ഥാൻ, ഷിംല, മണാലി, ഗോവ എന്നിവിടങ്ങളിലേക്കും യാത്ര പോകാൻ പറ്റിയ ടൈമാണിത്. അപ്പോൾ എന്തായാലും ഉടനെ യാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഈ സ്ഥലമൊക്കെ ഒന്ന് കുറിച്ചു വെച്ചോട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടറിയാനുണ്ട്. ടേക്ക് എ ബ്രേക്കിലൂടെ സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: ടേക്ക് എ ബ്രേക്ക്.
1: അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർജി സുൽത്താന. നമ്മുടെയൊക്കെ വീടുകളിലെ അടുക്കളയിൽ നമ്മൾ സ്ഥിരം കാണാറുള്ള പച്ചക്കറികളിൽ ഒന്നാണ് ഉള്ളി. എന്നാൽ ഈ ഉള്ളിയിലും സവാളയിലും നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമുണ്ട്, ആ കറുത്ത പാട്. എന്നാൽ ഇത് ഒരല്പം അപകടകാരിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവോ? എങ്കിൽ വിശ്വസിച്ചേ പറ്റൂ. യെസ്, സവാളയോ ചെറിയ ഉള്ളിയോ എടുക്കുമ്പോൾ അതിന് മുകളിൽ കരി പിടിച്ചതുപോലെ കറുത്ത പാടുകൾ കാണാറുണ്ടല്ലേ. വെള്ളത്തിൽ ഒഴിച്ച് കഴുകിയാൽ ും ഉരച്ച് കളയാൻ ശ്രമിച്ചാലും പൂർണമായി മായാത്ത ഈ പാടുകൾ വെറുമൊരു അഴുക്കാണെന്ന് കരുതി നിങ്ങൾ അവഗണിക്കുകയാണോ? എങ്കിലൊന്ന് സൂക്ഷിക്കാട്ടോ, ഇത് വെറുമൊരു മണ്ണോ അഴുക്കോ അല്ല, മറിച്ച് ആരോഗ്യത്തിന് ദോഷകരമായേക്കാവുന്ന ഒരു തരം പൂപ്പലാണ്. ഇനി എന്താണ് ഈ കറുത്ത പാടുകൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ, US ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറിന്റെ ഫുഡ് സേഫ്റ്റി ആൻഡ് ഇൻസ്പെക്ഷൻ സർവീസ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് സസ്യങ്ങളിലും ജന്തു

സ്ഥലങ്ങളിലോ വളരുന്ന സൂക്ഷ്മ ഫംഗസുകളാണ് പൂപ്പലുകൾ. ഉള്ളിയിൽ സാധാരണയായി കാണപ്പെടുന്ന ഇത്തരം കറുത്ത പാടുകൾക്ക് പിന്നിൽ അസ്പർഗില്ലസ് നൈഗർ എന്ന ഫംഗസ് ആണ്. മണ്ണിൽ പൊതുവായി കാണപ്പെടുന്ന ഈ ഫംഗസ് വിളവെടുപ്പിന് ശേഷമോ സംഭരണ വേളയിലോ ആണ് ഉള്ളിയെ ബാധിക്കുന്നത്. കാഴ്ചയിൽ കരിപ്പൊടി പോലെ തോന്നുമെങ്കിലും ഇത് നൂൽ പോലെയുള്ള ഘടനകളുള്ള ഫംഗസ് കോളനികളാണ്. വായു, വെള്ളം അല്ലെങ്കിൽ പ്രാണികൾ എന്നിവ വഴി പടരുന്ന സ്പോറുകളാണ് ഇതിന് കറുത്ത നിറം നൽകുന്നത്. ഇനി ഭക്ഷണത്തിൽ പൂപ്പൽ കലർന്നാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, കറുത്ത പാടുകളുള്ള ഉള്ളി കൈകാര്യം ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അവ മൂക്കിനടുത്ത് കൊണ്ടുവന്ന് മണത്തു നോക്കരുത് എന്നതാണ്. ഉള്ളിയിലെ പൂപ്പൽ സ്പോറുകൾ ശ്വസിക്കുന്നത് ശ്വസന സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കും അലർജികൾക്കും കാരണമായേക്കും. ചിലയിനം അസ്പർഗില്ലസ് ഫംഗസുകൾ മൈക്കോടോക്സിൻ എന്ന വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളവയാണ്. പ്രതിരോധ ശേഷി കുറഞ്ഞവരിലും ആസ്മയോ മറ്റ് ശ്വാസകോശ രോഗങ്ങളോ ഉള്ളവരിലും ഇത് അലർജിയോ അണുബാധയോ ഉണ്ടാക്കാം. പൂപ്പൽ ബാധിച്ച ഉള്ളി മറ്റ് പച്ചക്കറികൾക്കൊപ്പം വെച്ചാൽ അത് മറ്റ് സാധനങ്ങളിലേക്കും വേഗത്തിൽ പടരാൻ സാധ്യതയുണ്ട്. ഇനി ആ ഒരു ഉള്ളി കളയണോ അതോ ഉപയോഗിക്കണോ എന്നൊരു കോമൺ ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിരിക്കും അല്ലേ? യെസ്, പൂപ്പൽ ബാധ ഉള്ളിയുടെ പുറമേയുള്ള ഉണങ്ങിയ തൊലിപ്പുറത്ത് മാത്രമാണുള്ളതെങ്കിൽ ഉള്ളി അമർത്തുമ്പോൾ ഉറപ്പുള്ളതാണെങ്കിൽ അത് സുരക്ഷിതമായി ഉപയോഗിക്കാം. ഇതിനായി കറുത്ത പാടുകളുള്ള പുറം തൊലി പൂർണ്ണമായി പൊളിച്ചു കളയുക. ഇത് തണുത്ത വെള്ളത്തിൽ ഉള്ളി നന്നായി കഴുകി വൃത്തിയാക്കുക. ഉപയോഗിച്ച കട്ടിംഗ് ബോർഡും കൈകളും സോപ്പ് ഉപയോഗിച്ച് കഴുകാനും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഉള്ളിയും നമുക്ക് സേഫ് ആയിട്ട് കഴിക്കാവുന്നതാണ് ചുരുക്കം പറഞ്ഞാല്. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിൽ ഉള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771771.
3: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

പുഴുങ്ങിയ മുട്ട എത്ര സമയം വയ്ക്കാം, ഭക്ഷ്യ വിഷബാധ തടയാൻ ഇതാ ചില ടിപ്സ് കേൾക്കാം. ടേക്ക് എ ബ്രേക്കിലൂടെ കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. പോഷകങ്ങൾ ധാരാളം അടങ്ങിയ പുഴുങ്ങിയ മുട്ട പ്രോട്ടീന്റെ മികച്ച ഉറവിടമാണ്. ആരോഗ്യകരമായ ഭക്ഷണക്രമത്തിന്റെ ഭാഗമായി ദിവസവും പുഴുങ്ങിയ മുട്ട കഴിക്കാവുന്നതാണ്. എന്നാൽ മുട്ട സൂക്ഷിച്ചു വയ്ക്കുന്നത് ശരിയായിട്ടല്ലെങ്കിൽ അത് ബാക്ടീരിയയുടെ പ്രജനന കേന്ദ്രമായി മാറും എന്ന് ഉറപ്പാണ്. പുഴുങ്ങിക്കഴിഞ്ഞാൽ മുട്ടയ്ക്ക് അതിന്റെ സംരക്ഷണ കവചമായ പുറം പാളി നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ മുട്ട പുഴുങ്ങി ഏറെ വെച്ചിരുന്നാൽ അത് കേടാകാനും തുടങ്ങും. മുട്ട പുഴുങ്ങുമ്പോൾ അതിന്റെ സ്വാഭാവിക സംരക്ഷണ പാളിയായ ക്യൂട്ടിക്കൽ അടർന്നു പോകും. ഇതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ബാക്ടീരിയകൾക്ക് ഉള്ളിൽ കടക്കാൻ സാധിക്കും. അന്തരീക്ഷ താപനിലയിൽ പുഴുങ്ങിയ മുട്ട വെക്കുമ്പോൾ അതിൽ സാൽമോണല്ല പോലുള്ള ബാക്ടീരിയകൾ അതിവേഗം വളരുകയും ഭക്ഷ്യ വിഷബാധയ്ക്കുള്ള സാധ്യത കൂടുകയും ചെയ്യും. ഒരു നിശ്ചിത സമയത്തിലധികം പുഴുങ്ങിയ മുട്ട റൂം ടെമ്പറേച്ചറിൽ വെക്കാൻ പാടില്ല. പുഴുങ്ങി 2 മണിക്കൂറിനകം മുട്ട കഴിക്കണം. അന്തരീക്ഷ താപനില 32 ഡിഗ്രി സെൽഷ്യസിലും കൂടുതലാണെങ്കിൽ മുട്ട പുഴുങ്ങി 1 മണിക്കൂറിനകം കഴിക്കുന്നതാണ് സുരക്ഷിതം. പുഴുങ്ങിയ മുട്ട പിന്നീട് ഉപയോഗിക്കാനുള്ളതാണെങ്കിൽ ഉടൻ തന്നെ റെഫ്രിജറേറ്ററിൽ വെക്കുക. തണുത്ത താപനിലയിൽ പുഴുങ്ങിയ മുട്ട തോടോടുകൂടി 7 ദിവസം വരെ ഫ്രഷ് ആയും സുരക്ഷിതമായും ഇരിക്കും. ഫ്രിഡ്ജിൽ പുഴുങ്ങിയ മുട്ട വെക്കുമ്പോൾ വാതിലിലെ ഷെൽഫിൽ വയ്ക്കാൻ ശ്രദ്ധിക്കാം. ഇടയ്ക്കിടെ വാതിൽ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന താപനിലയിലെ വ്യത്യാസം മൂലം ഫ്രിഡ്ജിനുള്ളിലാണെങ്കിൽ പോലും മുട്ട കേടുവരാൻ സാധ്യത കൂടും. ഉള്ളിൽ വെച്ചാൽ എപ്പോഴും തണുത്ത അന്തരീക്ഷം ലഭിക്കുകയും ചെയ്യും. മുട്ട കഴിക്കും മുൻപ് അത് എപ്പോഴും പരിശോധിക്കണം കേട്ടോ. പുഴുങ്ങിയ മുട്ടയ്ക്ക് എന്തെങ്കിലും ദുർഗന്ധമോ സൾഫർ ഗന്ധമോ വഴുവഴുപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉടനെ കളയണം. കേടായ മുട്ട കഴിക്കുന്നത് ആരോഗ്യത്തിന് ദോഷകരമാണ്. സുരക്ഷിതമായി മുട്ട കഴിക്കുന്നതിൽ മുട്ട സൂക്ഷിക്കുന്ന കാര്യവും പ്രധാനമാണ് കേട്ടോ. മുട്ട തോട് കളയാതെ സൂക്ഷിച്ചാൽ 1 ആഴ്ച വരെ ഉപയോഗിക്കാം. ഇത് രോഗങ്ങളിൽ നിന്ന് രക്ഷ നൽകുന്നതോടൊപ്പം തന്നെ പോഷക സമ്പുഷ്ടമായ പ്രോട്ടീന്റെ ഉറവിടം ദിവസവും ശരീരത്തിൽ എത്താനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയാനുണ്ട്. ടേക്ക് എ ബ്രേക്കിലൂടെയും സോ അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
3: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
2: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
3: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കര നമ്പർ വൺ സ്ഥാപനം.
2: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
3: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
2: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
3: അയ്യോ, അത് ശരിയാ.
2: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
4: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.

0: Take a break.
1: Yes, we are back on Take a Break with me, RJ Sultana. 80s vibe super trend photos എല്ലാം ഇപ്പൊ ഭയങ്കര വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ അല്ലേ. പക്ഷേ ചിത്രം അപ്ലോഡ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം, ഇതിന് പിന്നിൽ ചെറിയൊരു അപകടം ഉണ്ട് കേട്ടോ. യെസ്, പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന 80സിന്റെ വൈബ് ഉള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആകെ ട്രെൻഡിങ് ആയിരിക്കുകയാണല്ലേ. പുതിയ ചിത്രങ്ങളെ ആ കാലഘട്ടത്തിലെ ശൈലിയിലേക്ക് മാറ്റിയെടുത്തുള്ള ഫോട്ടോകളാണ് ഇൻസ്റ്റഗ്രാമിൽ പലരും പങ്കുവെക്കുന്നത്. ഈ ചിത്രങ്ങളിൽ ചിലപ്പോൾ മുഖത്തിന്റെ ചെറിയ വിശദാംശങ്ങളോ വസ്ത്രങ്ങളോ പശ്ചാത്തലമോ ഒക്കെ പലപ്പോഴും കൃത്യമാകണമെന്നില്ല. എങ്കിലും ഇതൊരു ചരിത്രപരമായ യഥാർത്ഥ ചിത്രമായി കാണുന്നതിലുപരി അന്നത്തെ കാലഘട്ടത്തെ കുറിച്ചുള്ള ഒരു ക്രിയാത്മകമായ ഭാവനയായി കാണുന്നതാണ് ഇതിന്റെ പ്രധാന ആകർഷണം. ഇനി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, പുതിയ ട്രെൻഡുകൾ വരുമ്പോൾ അതിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ലെങ്കിലും ചെറിയ ചില മുൻകരുതലുകൾ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. നാം അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോകളുടെ സ്വകാര്യതയാണ് ഇവിടെ പ്രധാനം. വ്യക്തിഗത വിവരങ്ങൾ, വിലാസങ്ങൾ, മറ്റ് രേഖകൾ എന്നിവ അടങ്ങിയ ചിത്രങ്ങൾ ഒഴിവാക്കാൻ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകളുടെയോ AI പ്ലാറ്റ്ഫോമുകളുടെയോ പ്രൈവസി പോളിസീസ് എന്താണെന്ന് പരിശോധിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ ഡാറ്റ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തടയാനുള്ള സെറ്റിംഗ്സ് ഉണ്ടെങ്കിൽ അത് പ്രവർത്തനക്ഷമമാക്കാം. അതുപോലെ മറ്റ് വ്യക്തികളുടെയോ കുട്ടികളുടെയോ ഫോട്ടോകൾ അവരുടെ സമ്മതമില്ലാതെ അപ്ലോഡ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കാട്ടോ. ഇനി ഫോട്ടോകൾ AI ഡാറ്റ ട്രെയിനിങ്ങിന് എങ്ങനെ ഉപയോഗപ്പെടുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ സൗജന്യമായി അപ്ലോഡ് ചെയ്യുന്ന ഓരോ ഫോട്ടോയും AI മോഡലുകളെ പരിശീലിപ്പിക്കാൻ വലിയ തോതിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. നമ്മൾ നൽകുന്ന ഫോട്ടോകളിലെ വസ്ത്രങ്ങൾ, ഹെയർ സ്റ്റൈൽ, പശ്ചാത്തലം എന്നിവയെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇമേജ് ജനറേഷൻ ടൂളുകൾ പുതിയ ചിത്രങ്ങൾ നിർമ്മിക്കാൻ ഡാറ്റ സെറ്റായി ഉപയോഗിക്കുന്നുണ്ട്. പല തേർഡ് പാർട്ടി ആപ്പുകളും തങ്ങളുടെ പ്രൈവസി പോളിസിയിൽ വ്യക്തമാക്കുന്നത് പോലെ ഉപയോക്താക്കൾ അപ്ലോഡ് ചെയ്യുന്ന ചിത്രങ്ങൾ വാണിജ്യ ആവശ്യങ്ങൾക്കായി മറ്റ് കമ്പനികൾക്ക് വിൽക്കുകയോ സ്വന്തം AI മോഡലുകളെ കൂടുതൽ ശക്തമാക്കാൻ ഡാറ്റയായി ഉപയോഗിക്കുകയോ ചെയ്യാറുണ്ട്. ഇനി പ്രധാനപ്പെട്ട ആശങ്കകളും സുരക്ഷാ മുൻകരുതലുകളും എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ മുഖത്തിന്റെ വ്യക്തമായ ചിത്രങ്ങൾ AI ഡാറ്റാബേസിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ അനുവാദമില്ലാതെ ആ ചിത്രങ്ങൾ വെച്ച് വ്യാജ വീഡിയോകളോ ചിത്രങ്ങളോ നിർമ്മിക്കാൻ സാധിച്ചേക്കാം. അതുപോലെ തന്നെ മുഖത്തിന്റെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കപ്പെടുന്നത് ഭാവിയിൽ ഡിജിറ്റൽ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായേക്കാം. പല കമ്പനികളും ഉപയോക്താവിന്റെ സമ്മതമില്ലാതെ ഈ വിവരങ്ങൾ മൂന്നാം കക്ഷികൾക്ക് കൈമാറുന്നുണ്ട്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പുകൾക്ക് ഫോട്ടോകളിലേക്കുള്ള പെർമിഷൻ നൽകുമ്പോൾ ഫോണിലെ മറ്റ് ചിത്രങ്ങളിലേക്കോ ലൊക്കേഷൻ ഡാറ്റയിലേക്കോ അവയ്ക്ക് പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് വ്യക്തിഗത സ്വകാര്യതയെ ഗുരുതരമായി ബാധിച്ചേക്കും. പിന്നെ മറ്റൊരു പ്രധാന കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അറിയപ്പെടാത്തതും പുതിയതുമായ AI ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ഫോട്ടോകൾ നൽകുന്നത് പരമാവധി ഒഴിവാക്കുക. ആപ്പുകളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചു നോക്കി നമ്മുടെ ഡാറ്റ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തടയാൻ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഡിസേബിൾ ചെയ്യുക. അപ്പോൾ എന്തായാലും ട്രെൻഡുകൾ ആഘോഷമാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാം അല്ലെ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയാനുണ്ട് ടേക്ക് എ ബ്രേക്കിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
2: നന്ദലക് ജി മാർട്ട് ലക്ക
1: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
3: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
5: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർജി സുൽത്താന. വലിപ്പത്തിൽ കുഞ്ഞനെങ്കിലും പോഷകങ്ങളുടെ കാര്യത്തിൽ മുന്നിലാണ് ഫ്ലാക്സീഡ്. നാരുകളും ഒമേഗ 3 ഫാറ്റി ആസിഡും ധാരാളം അടങ്ങിയ ഫ്ലാക്സീഡ് ആയുർവേദ ചികിത്സയിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഫ്ലാക്സീഡ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഹെൽപ്പ് ചെയ്യും. തവിട്ട് നിറത്തിലുള്ള ഈ ധാന്യം ആന്റി ഓക്സിഡന്റുകളുടെയും കലവറയാണ്. ഫ്ലാക്സീഡിൽ അടങ്ങിയ ഭക്ഷ്യനാരുകൾ ദഹനം മെച്ചപ്പെടുത്താനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ശരീരഭാരം നിയന്ത്രിച്ചു നിർത്താനും ഫ്ലാക്സീഡ് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഫ്ലാക്സീഡിൽ അടങ്ങിയ നാരുകൾ ഏറെ നേരം വയറിനിറഞ്ഞ് ഫീൽ നൽകും. ഫ്ലാക്സീഡ് കഴിക്കുന്നതിനൊപ്പം സമീകൃത ഭക്ഷണം ശീലമാക്കുകയും വ്യായാമം പതിവാക്കുകയും ചെയ്യുന്നത് ശരീരഭാരം കൂടാതെ നിയന്ത്രിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഫ്ലാക്സീഡ് പതിവായി കഴിക്കുന്നത് ചർമ്മത്തിന്റെയും തലമുടിയുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തും. ദിവസവും ഫ്ലാക്സീഡ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താട്ടോ. അതുപോലെ തന്നെ വറുത്തതോ പൊടിച്ചതോ ആയ ഫ്ലാക്സീഡ് സാലഡിലും ചേർത്ത് കഴിക്കാം. രാവിലെ സ്മൂത്തിയിൽ ചേർത്തോ യോഗർട്ടിലും ചേർത്ത് പ്രഭാത ഭക്ഷണമായോ ഇത് കഴിക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കാതെ കൂടിയ അളവിൽ ഫ്ലാക്സീഡ് കഴിക്കുന്നത് വയറിന് അസ്വസ്ഥതയും ബ്ലോട്ടിങ്ങും ഉണ്ടാക്കാൻ മെയിൻ റീസൺ ആണ് കേട്ടോ. എപ്പോഴും നിയന്ത്രിതമായ അളവിൽ മാത്രം ഫ്ലാക്സീഡ് കഴിക്കാനും ദിവസം മുഴുവൻ ധാരാളം വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കണം. ഇത് നാരുകളുടെ ദഹനം എളുപ്പമാക്കും. ഫ്ലാക്സീഡിന് ആരോഗ്യ ഗുണങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും മരുന്ന് കഴിക്കുന്നവരും ഗർഭിണികളും വിട്ടുമാറാത്ത രോഗങ്ങൾ ഉള്ളവരും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഫ്ലാക്സീഡ് പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവൂ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ടേക്ക് എ ബ്രേക്കിലൂടെ സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഫോൺ പെട്ടെന്ന് ഫ്രീസ് ആകുന്നുണ്ടോ? എങ്കിൽ ഒന്ന് സൂക്ഷിക്കുക, അക്കൗണ്ട് കാലിയാക്കുന്ന പുതിയ സൈബർ കെണി ഇറങ്ങിയിട്ടുണ്ട്. കേൾക്കാം ടേക്ക് എ ബ്രേക്കിലൂടെ. കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. സോഷ്യൽ മീഡിയ പരസ്യങ്ങളിലോ അപരിചിതമായ ലിങ്കുകളിലോ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോൺ പെട്ടെന്ന് പ്രവർത്തനരഹിതമാകുന്നുണ്ടോ, അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യുന്നുണ്ടോ? എങ്കിൽ ഡിജിറ്റൽ തട്ടിപ്പുകാരുടെ പുതിയ തന്ത്രവും ഇതിന് ഉപയോഗപ്പെടുത്തിയുള്ളതാണ്. ഉപയോക്താക്കളിൽ ഭീതി പരത്താനും അതുവഴി അവരുടെ രഹസ്യ സാമ്പത്തിക വിവരങ്ങൾ ചോർത്താനുമുള്ള ഒരു വഴി മാത്രമാണിത്. ഇനി യഥാർത്ഥ അപകടം എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, വ്യാജ ആപ്പുകൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം. അതിൽ നിന്നും പെർമിഷൻ ആക്സസിബിലിറ്റി, അതുപോലെ തന്നെ OTP ചോർത്തൽ, UPI സുരക്ഷാ സംവിധാനങ്ങളെ നേരിട്ട് തകർക്കുന്ന പരിപാടി, ഇതൊക്കെയാണ് ഈ തട്ടിപ്പുകാർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. SMS വഴിയുള്ള OTPകൾ ചോർത്തുകയോ വ്യാജ ആപ്പുകൾ വഴി വിവരങ്ങൾ കൈക്കലാക്കുകയോ റിമോട്ട് ആക്സസ് ആപ്പുകൾ വഴി നിരീക്ഷിക്കുകയാണ് ഇവരുടെ മെയിൻ സോഴ്സ്. ഇനി നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, സോഷ്യൽ മീഡിയ പരസ്യങ്ങളിലെ അപരിചിതമായ ലിങ്കുകളിൽ ഒരിക്കലും ക്ലിക്ക് ചെയ്യാതിരിക്കുക. അതുപോലെ ഒഫീഷ്യൽ പ്ലേ സ്റ്റോറുകളിൽ നിന്നല്ലാതെ അജ്ഞാത ഉറവിടങ്ങളിൽ നിന്ന് APK ഫയലുകൾ ഡൌൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. മറ്റൊന്നാണ് ഫോൺ അപ്രതീക്ഷിതമായി ഫ്രീസ് ആകുമ്പോൾ പോപ്പപ്പുകളിൽ കാണുന്ന കസ്റ്റമർ സപ്പോർട്ട് നമ്പറുകളിലേക്ക് ഒരിക്കലും വിളിക്കാതിരിക്കുക. അതുപോലെ സംശയാസ്പദമായ ആപ്പുകൾ ഫോണിൽ നിന്ന് നീക്കം ചെയ്യുക. ആവശ്യമില്ലാത്ത പെർമിഷനുകൾ റദ്ദാക്കുക. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ ഉടൻ തന്നെ 1930 എന്ന സൈബർ ഹെൽപ്ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. യഥാർത്ഥ ബാങ്കുകളോ സേവനദാതാക്കളോ ഒരിക്കലും റിമോട്ട് ആക്സസ് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാനോ സ്ക്രീൻ ഷെയോ ചെയ്യാനോ ആവശ്യപ്പെടില്ല എന്ന കാര്യം എപ്പോഴും ഓർത്തു വെക്കുക. അപ്പോൾ ആരും ഇതുപോലത്തെ സ്കാംസിൽ ഒന്നും പോയി പെടാതിരിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ടേക്ക് എ ബ്രേക്കിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർജി സുൽത്താന. നമ്മളൊക്കെ ഭയങ്കര ചായ പ്രേമികളാണല്ലേ. എന്നാല് ഈ ചായ ചൂടോട് ഊതി ഊതി കുടിക്കാനാണോ ഇഷ്ടം? എന്നാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ ഒരു അപകടമാണ്. യെസ്, അമിതമായ ചൂടോടുകൂടി ചായയും കാപ്പിയും ഉൾപ്പെടെയുള്ള പാനീയങ്ങൾ കുടിക്കുന്നത് അന്നനാളത്തിലെ ക്യാൻസർ സാധ്യത 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കുമെന്ന് പുതിയ പഠനം പറയുന്നുണ്ട്. UKയിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പഠനം ാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. ഇന്റർനാഷണൽ ജേണൽ ഓഫ് ക്യാൻസറിൽ പ്രസിദ്ധീകരിച്ച പഠനം ചൂടുള്ള പാനീയങ്ങൾ കുടിക്കുന്ന ശീലവും ക്യാൻസർ സാധ്യതയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചുള്ള ലോകത്തെ തന്നെ ഏറ്റവും വലിയ പഠനമാണ്. ഇതിന്റെ മെയിൻ പ്രശ്നമെന്ന് പറയുന്നത് ചായയിലെയോ കാപ്പിയിലെയോ അടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങളല്ല, മറിച്ച് പാനീയങ്ങളുടെ ഉയർന്ന താപനില തന്നെയാണ് അപകടകാരി എന്നാണ് പഠനത്തിന് നേതൃത്വം നൽകിയ ഓക്സ്ഫോർഡ് പോപ്പുലേഷൻ ഹെൽത്തിലെ സീനിയർ ന്യൂട്രീഷണൽ എപ്പിഡമിയോളജിസ്റ്റ് ഡോക്ടർ കെറൻ പേപ്പിയർ വ്യക്തമാക്കുന്നത്. ചൂടുള്ള ദ്രാവകങ്ങൾ തൊണ്ടയിലൂടെ ഇറങ്ങുമ്പോൾ അന്നനാളത്തിലെ മൃദുവായ കോശങ്ങൾക്ക് തുടർച്ചയായി പൊള്ളലേൽക്കുകയും തെർമൽ ഇഞ്ചുറി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. കാലക്രമേണ ഇത് ക്യാൻസറിലേക്ക് നയിച്ചേക്കാം. അതേസമയം ചായയിലെയോ കാപ്പിയിലോ പാൽ ചേർക്കുന്നത് ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നില്ലെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 65 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള ചൂടുള്ള പാനീയങ്ങൾ രാജ്യാന്തര ക്യാൻസർ ഗവേഷണ ഏജൻസി മുൻപ് തന്നെ ക്യാൻസറിന് കാരണമായേക്കുന്നവ എന്ന് തരംതിരിച്ചിട്ടുണ്ട്. അതേസമയം ചൂടുള്ള പാനീയങ്ങൾ പാടെ ഉപേക്ഷിക്കേണ്ടതില്ലെന്നും കുടിക്കുന്നതിന് മുൻപ് അവയുടെ ചൂട് അല്പം കുറയുന്നത് വരെ കാത്തിരുന്നാൽ മതിയെന്നും ഇതുവഴി ക്യാൻസർ സാധ്യത വലിയൊരു പരിധി വരെ കുറയ്ക്കാമെന്നും ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നുണ്ട്. അതേസമയം ചൂടിനൊപ്പം തന്നെ പുകവലിയും മദ്യപാനവും അന്നനാളത്തിലെ ക്യാൻസറിന് കാരണമാകും. ഇവയും ഒഴിവാക്കണമെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ടേക്ക് എ ബ്രേക്കിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ടേക്ക് ബ്രേക്ക്.
1: അങ്ങനെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് ടേക്ക് എ ബ്രേക്കിലൂടെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കേട്ടു വരികയാണല്ലേ. സോ വെൽക്കം ടു ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർജി സുൽത്താന. നമ്മളൊക്കെ സത്യപ്രേമികളാണല്ലേ, അത് ഓണത്തിനെന്നല്ല, നമുക്ക് എപ്പോ സദ്യ കിട്ടിയാലും ഒന്ന് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മള്. എന്നാൽ ചെറിയ അളവിൽ ചോറും കറികൾ ധാരാളമൊക്കെ കഴിക്കുകയാണെങ്കിൽ ഹെൽത്തി ആയിട്ട് നമുക്കും കഴിക്കാടോ ഈ ഓണസദ്യ. ഓണസദ്യ എന്ന് കേട്ടാൽ തന്നെ നമ്മുടെ വായിൽ കൊതിയൂറും. ഏറ്റവും വലിയ ഉത്സവം വിരുന്ന് തന്നെയാണ്. അതിൽ നമ്മുടെ പാരമ്പര്യങ്ങളോടൊപ്പം ഓണസദ്യയിൽ അടങ്ങിയിരിക്കുന്ന സസ്യാഹാരങ്ങൾ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളും നാരുകളും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനും മികച്ച ദഹനത്തിനും ഏറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ഓണസദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1000 മുതൽ 1200 കാലറി ഒക്കെയാണ് വരുന്നത്. ഇത് ശരിയായ രീതിയിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു സദ്യയൊക്കെ കഴിക്കാട്ടോ. ചെറിയ അളവിൽ ചോറെടുക്കുക, കറികൾ ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കുക, അതായത് അവിയൽ, സാമ്പാർ, ഓലൻ, തോരൻ എന്നിവയൊക്കെ. ഇനി പരിപ്പ് കറിയുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ മിതമായ നിരക്കിൽ, അതായത് പ്രോട്ടീൻ ആണ് എസോ, മിസ് ആക്കാൻ പാടില്ല, അതും ഒരല്പം എടുക്കുക. പിന്നീട് പപ്പടം, കായ വറുത്തത്, ശർക്കര വരട്ടി വളരെ കുറച്ച്, കാരണം കാലറിയുടെ കാര്യത്തിലും കൊഴുപ്പിന്റെ കാര്യത്തിലും ഇതൊരല്പം മുകളിലാണ്. സോ ഇതിന്റെ കാര്യം നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ ഒരല്പം കുറച്ച് മാത്രം മതി കേട്ടോ. ഇനി പായസമില്ലാത്തൊരു സദ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അപ്പോ ഈ പായസത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ. പിന്നീട് ഭക്ഷണം നന്നായി വേവിച്ച് കഴിക്കുക. പിന്നെ ഈ സദ്യയുടെ ടേസ്റ്റ് ഒക്കെ കണ്ട് നമുക്കൊരല്പം അധികം കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ പോലും വളരെ അധികം കഴിക്കുന്നത് ഒഴിവാക്കിയിട്ട് വെള്ളം ആവശ്യത്തിന് കുടിക്കുക. അതുപോലെ തന്നെ നമുക്ക് എത്ര കാലറി കഴിക്കാം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് കുറച്ച് കളേഴ്സ് ആയിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതായത് ഗ്രീൻ എന്ന് പറയുകയാണെങ്കിൽ 1000 മുതൽ 1200 കാലറിയാണ് ഇതിൽ വരുന്നത്. അതായത് ധാരാളം പച്ചക്കറികൾ അടങ്ങിയത് എണ്ണ കുറച്ച് ഉപയോഗിക്കുക. ഇനി ഓറഞ്ചിന്റെ കാര്യത്തിലേക്ക് വരാനാണെങ്കിൽ ചോറ് കൂടുതലും കറികൾ കുറച്ചും അളവ് കുറച്ചും ഉള്ള രീതിയാണ്. ഇത് ഏകദേശം 1200 മുതൽ 1600 കാലോറി ണ്ടോ വരുന്നത്. ഇനി റെഡിലേക്ക് കടക്കാനാണെങ്കിലോ ചോറ് വളരെ കൂടുതലാണ്. പച്ചക്കറികളില് തേങ്ങ, എണ്ണ, കൂടുതലായ അച്ചാറ്, പായസം ഒക്കെ വിവിധ തരം, അളവും വളരെ കൂടുതൽ. ഈ സദ്യയുടെ കാര്യത്തിലോട്ട് വരാനാണെങ്കിൽ നമ്മൾ എല്ലാവരും നോർമലി ഈ റെഡിനകത്താണല്ലേ പെടുന്നത്. എന്നാൽ ഈ റെഡൊക്കെ മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ഗ്രീനിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങിത്തിരിക്കാൻ എല്ലാരും ഒന്ന് ശ്രമിക്കുക. ഈ സദ്യ ഓണത്തിന് മാത്രമല്ല, നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ ചെറിയ ഫംഗ്ഷൻ വരുമ്പോഴും ഇന്നൊരു മീൽസ് കഴിക്കാം എന്നൊക്കെ ഒരു മൈൻഡ് വരുമ്പോഴും ഒക്കെ ഓടിപോയി കഴിക്കാവുന്നതുള്ളൂ. പക്ഷേ നമുക്ക് സമയകൃതമായിട്ടുള്ള രീതിയിൽ കഴിക്കാനാണെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടും കഴിക്കാൻ പറ്റിയ ഒരു മീൽസ് തന്നെയാണ് സദ്യ. അപ്പോൾ എന്നാലും ഇന്നത്തെ ദിവസം നമ്മൾ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ടേക്ക് എ ബ്രേക്കിലൂടെ കേട്ടറിഞ്ഞത്. അപ്പോൾ എന്തായാലും എനിക്കിന്നത് ടേക്ക് എ ബ്രേക്ക് ഇതാ ഇവിടെ ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ ആരും എങ്ങും പോകരുത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജി സുൽത്താന സൈനിങ് ഓഫ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ രാത്രിയുടെ സൈലൻസിന് വല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. പകലത്തെ തിരക്കുകളെല്ലാം നമ്മൾ മറന്നുവെച്ച, അല്ലെങ്കിൽ ബോധപൂർവം മാറ്റിവെച്ച പല മുഖങ്ങളും ശബ്ദങ്ങളും ഈരുട്ടിൽ നമ്മെ തേടിയെത്തും. ഓർമ്മകൾ അങ്ങനെയാണ്, ഒരു വിളിക്കാതെ വരുന്ന അതിഥിയെ പോലെ. എത്ര മനോഹരമായ നിമിഷങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണെങ്കിലും അത് അവസാനിക്കുന്നത് ഒരു ചെറിയ നെടുവീർപ്പിലായിരിക്കും. കാരണം ആ നിമിഷങ്ങൾ ഇനി ഒരിക്കലും തിരികെ വരില്ല എന്ന സത്യം ആ ഓർമ്മകൾക്കൊപ്പം നമ്മെ പൊതിഞ്ഞ് നിൽക്കുന്നുണ്ട്. ചിലരുടെയൊക്കെ ലൈഫിൽ ഓർമ്മകൾ ഒരു പുസ്തകം പോലെയാണ്. മറിഞ്ഞുപോയ താളുകളിലേക്ക് ഒന്ന് നോക്കുമ്പോൾ അറിയാതെ കണ്ണുകൾ നിറയുന്ന, നെഞ്ചിലൊരു ഭാരം തോന്നുന്ന ഒരനുഭവം. ഈ രാത്രിയുടെ ഏകാന്തതയിൽ ആ ഓർമ്മകളുടെ തീരത്തോടെ നമുക്കൊന്ന് പോകാം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി,
1: ദ ക്യൂൺ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായ കാലം ഏതാണെന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ പറയാം, അത് കുട്ടിക്കാലമാണെന്ന്. മഴയത്ത് കളിച്ചതും കടലാസ് വഞ്ചി ഉണ്ടാക്കിയതും ഒരു മിഠായിക്ക് വേണ്ടി കൂട്ടുകാരോട് വഴക്കിട്ടതുമെല്ലാം എന്ന് ചിന്തിക്കുമ്പോൾ ചുണ്ടിലൊരു പുഞ്ചിരി വിടർത്തു. പക്ഷേ ആ ചിരി പെട്ടെന്ന് മാഞ്ഞു പോവുകയും ചെയ്യും. കാരണം അന്നത്തെ ആ നിഷ്കളങ്കത ഇന്ന് നമുക്കില്ല. അന്ന് നമ്മെ കെട്ടിപ്പിടിച്ച് സ്നേഹിച്ച പലരും ഇന്ന് നമുക്കൊപ്പമില്ല. വളരും തോറും ഉത്തരവാദിത്തങ്ങളുടെ ഭാരം കൂടുമ്പോൾ ആ പഴയ കുട്ടിക്കാലത്തേക്ക് ഒന്ന് തിരികെ പോകാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് നമ്മളെല്ലാം കൊതിച്ചു പോകും. ഒരിക്കലും സാധിക്കാത്ത ആ ആഗ്രഹമാണ്. ബാല്യകാല സ്മരണകളെ എത്രമേൽ വേദനിപ്പിക്കുന്ന ഒന്നാക്കി മാറ്റുന്നത്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഓർമ്മകളിൽ ഏറ്റവും മൂർച്ചയുള്ളത് ഒരുപക്ഷെ പ്രണയത്തിൻ്റെ ഓർമ്മകൾക്കായിരിക്കും. ഒരിക്കൽ നമ്മുടെ ലോകം മുഴുവൻ ഒരാളായിരുന്നു എന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ, ഒരുമിച്ച് നടന്ന വഴികൾ, പങ്കുവച്ച സ്വപ്നങ്ങൾ, കേട്ടു തീർത്ത പാട്ടുകൾ, ഇവയൊക്കെ എവിടെയോ വെച്ച് പെട്ടെന്ന് അവസാനിച്ചപ്പോൾ ബാക്കിയായത് കുറേ ഓർമ്മകൾ മാത്രമാണ്. കാലം എത്ര കഴിഞ്ഞാലും പെട്ടെന്നൊരു ദിവസം വായുവിൽ തങ്ങി നിൽക്കുന്ന ഒരു പരിചിതമായ ഗന്ധമോ കേൾക്കുന്ന ഒരു പാട്ടോ മതി ആ പഴയ കാലത്തേക്ക് നമ്മെ വലിച്ചിഴയ്ക്കാൻ. മറക്കാൻ ശ്രമിക്കുന്തോറും കൂടുതൽ ആഴത്തിൽ വേരോടുന്ന ഒന്നാണ് പ്രണയോർമ്മകൾ. അത് നെഞ്ചിൻ്റെ ഒരു മുള്ളായി എപ്പോഴും തറച്ചു നൽകും. ചിലപ്പോൾ മധുരിക്കുന്ന ഒരു വേദനയായി കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രണയം പോലെ തന്നെയോ അതിലും ഉപരിയോ നമ്മെ വേദനിപ്പിക്കുന്ന മറ്റൊന്നാണ് നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങൾ. സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുമ്പോൾ ജീവൻ കൊടുക്കാൻ പോലും തയ്യാറായിരുന്ന ചില കൂട്ടുകാരുണ്ടാവും. എന്ത് കാര്യത്തിനും ഒന്നിച്ചുണ്ടായിരുന്നവർ. പക്ഷേ ലൈഫിൻ്റെ തിരക്കുകളിൽ, ജോലി തേടിയുള്ള യാത്രകളിൽ, എവിടെയൊക്കെ വെച്ച് ആ ബന്ധങ്ങളുടെ കണ്ണികൾ അറ്റുപോയിട്ടുണ്ടാവും. വർഷങ്ങൾക്ക് ശേഷം പഴയൊരു ഫോട്ടോ എടുത്തു നോക്കുമ്പോൾ അതിൽ ചിരിച്ചു നിൽക്കുന്ന മുഖങ്ങൾ കാണുമ്പോൾ വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെടും. അവരിപ്പോൾ എവിടെയാണെന്നോ എന്തെടുക്കുകയാണെന്ന് പോലും അറിയില്ല. ഒരുമിച്ചുണ്ടായിരുന്ന ആ നല്ല കാലം ഇനി ഒരിക്കലും തിരികെ കിട്ടില്ലല്ലോ എന്നോർക്കുമ്പോൾ ഏത് കഠിന ഹൃദയത്തിൻ്റെയും കണ്ണുകൾ ഒന്ന് നിറഞ്ഞു പോവും. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കാലം എല്ലാ മുറിവുകളും ഉണക്കുമെന്ന്. പക്ഷേ ചില ഓർമ്മകൾ അങ്ങനെയല്ല, അവയൊരിക്കലും ഉണങ്ങാത്ത മുറിവുകളായി നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കും. നമ്മൾ പുതിയ ആളുകളെ പരിചയപ്പെടുന്നു, പുതിയ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു, തിരക്കുകളിൽ മുഴുകുന്നു. ഇതെല്ലാം പഴയതിനെ മറക്കാനുള്ള നമ്മുടെ ശ്രമങ്ങളാണ്. എങ്കിലും മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ ആ പഴയ ഓർമ്മകൾ ഒരു കനൽ പോലെ എരിയുന്നുണ്ടാവും. പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷത്തിൽ ആ കനൽ വീണ്ടും ആളിക്കത്തും. മനുഷ്യൻ്റെ മനസ്സ് ഒരു വിചിത്രമായ ഇടമാണ്. അവിടെ ചില ഓർമ്മകൾക്ക് മരണമില്ല, അവ നമ്മെപ്പോഴും പിന്നിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കും, ഒപ്പം കുറച്ച് കണ്ണീരും സമ്മാനിക്കും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മെ വിട്ടുപിരിഞ്ഞു പോയ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളോളം വേദന നൽകുന്ന മറ്റൊന്ന് ഈ ലോകത്തുണ്ടാവില്ല. അവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, അവരിരിക്കാറുള്ള കസേര, അവരുടെ ശബ്ദം, ഇതെല്ലാം നമ്മുടെ ചുറ്റും എപ്പോഴുമുണ്ട് എന്ന് തോന്നും. അവർ ഇനിയില്ല എന്ന വലിയ സത്യത്തിന് മുന്നിൽ നമ്മൾ തോറ്റുപോകുമ്പോൾ ആകെ ബാക്കിയാവുന്നത് ആ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. ആ ഓർമ്മകൾ ഒരു വശത്ത് അവർ നമ്മുടെ കൂടെ തന്നെയുണ്ട് എന്ന ആശ്വാസം തരുമ്പോഴും മറുവശത്ത് ഇനി ഒരിക്കലും അവരെ നേരിൽ കാണാൻ കഴിയില്ലല്ലോ എന്ന വലിയ സങ്കടം നൽകുന്നു. ആ ശൂന്യത ഒരിക്കലും നമുക്കാർക്കും നികത്താൻ കഴിയില്ല. അവിടെയാണ് ഓർമ്മകൾ സഹിക്കാൻ കഴിയാത്തത്ര ഭാരമുള്ളതായി മാറുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഓർമ്മകൾ വേദനയാണെങ്കിലും അവയില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. ഈ വേദനകൾ തന്നെയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. നമ്മൾ സ്നേഹിച്ചിരുന്നു, നമ്മൾ സന്തോഷിച്ചിരുന്നു എന്നതിനൊക്കെയുള്ള അടയാളങ്ങളാണ് ഈ ഓർമ്മകൾ. അതുകൊണ്ട് ആ വേദനകളെ ഓടിത്തള്ളാതെ അവയെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. കണ്ണുനീർ വരുന്നുണ്ടെങ്കിൽ അതൊഴുകട്ടെ. ആ കണ്ണുനീരിൽ നമ്മുടെ മനസ്സ് കുറച്ചുകൂടി ശുദ്ധമാവട്ടെ. നഷ്ടപ്പെട്ടവയോർത്ത് സങ്കടപ്പെടുമ്പോഴും ഇനിയും പുതിയ ഓർമ്മകൾ സൃഷ്ടിക്കാൻ നമുക്ക് മുന്നിൽ ഒരു ജീവിതം ബാക്കിയുണ്ടെന്ന് ഓർക്കുക. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അങ്ങനെയല്ല, സ്വരം പാടു.
2: മാ പാദവ മാമ ഗാമ ഗ ഗ
1: ശരി, ഇനി ഹമ്മിംഗ് ആയി പാടൂ.